सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളകുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
4: ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ കേട്ട്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ഞങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000997 ആസ്വദിക്കാം. ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേയിൽ.
2: റേഡിയോ സിനോ.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
1: ദിഗംബരൻ
2: തിരനുറയും ചുരുൾ മുടി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM.

0: ലൂയിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
0: ഫുട്ബോൾ മാനിയ.
3: ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്താനായത് ബ്രസീലിനും ഇറ്റലിക്കും മാത്രമാണ്. അത് 1958 and 1962 ബ്രസീലിനെയും ഇറ്റലിയെയും കടാക്ഷിച്ച ഭാഗ്യം അർജന്റീനയ്ക്ക് ലഭിക്കുമോ? ഒരു രണ്ടാം കിരീടം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നു. മിറോസ്ലേവ് ക്ലോസയുടെ 16 goals മറികടക്കാൻ മെസ്സിക്കിനി 4 goals അകലം മാത്രം.
2: Let's play football.
0: Football Mania.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
2: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് until 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: കേട്ടുകൂടാം. സ്മാർട്ട് ടോക്ക്. ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലാണ് ലോകം മുഴുവൻ. ഫുട്ബോൾ ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് അതൊരു മത്സരം മാത്രമല്ല, കളത്തിനപ്പുറത്തേക്കുള്ള അതിമനോഹരമായ കാഴ്ചകളുടെ ഒരു വിസ്മയം കൂടിയാണ്. ആ വിശേഷങ്ങളാണ് ഇന്ന് സ്മാർട്ട് ടോക്കിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. മത്സരത്തിനപ്പുറമുള്ള ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദ് ആണ്. മുഹമ്മദ്, സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്.
1: നമസ്കാരം. നമസ്കാരം.
0: ഓക്കെ, ദാവൂദിന്റെ ആ ഒരു മാച്ചുകളെ കുറിച്ചുള്ള എഴുത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സാധാരണ എഴുതുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയ ഒരു ആംഗിളിലാണ് എഴുതാറുള്ളത്. എങ്ങനെയാണ് ആ ഒരു സ്റ്റൈൽ ഓഫ് എഴുത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്?
1: തീർച്ചയായിട്ടും നമ്മൾ ഫുട്ബോളിനെ കാണുന്നത് ഒരു മത്സരം എന്നത് മാത്രമായിട്ടല്ല, ലോകത്ത് ഏറ്റവും വലിയൊരു ഉത്സവമാണ്. മനുഷ്യ സാഹോദര്യത്തിന്റെ അതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള ഒരു ഫുട്ബോളിലൂടെ ഒരുമിപ്പിക്കുന്ന ഒരു സാഹോദര്യത്തിന്റെ ഒരു ഉത്സവം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മനുഷ്യ കഥകൾ കൂടിയാണ് നമ്മൾ ലോകത്തിലൂടെ അറിയുന്നത്. സാങ്കേതികമായ കാര്യങ്ങൾ എന്നതിനപ്പുറം പിന്നെ ഫുട്ബോള് ഗോൾ അടിക്കുക, ജയിക്കുക, അതിന്റെ സ്കോർ ബോർഡ് എന്നീ കാര്യങ്ങൾക്കപ്പുറം കുറെ ഹ്യൂമൻ സ്റ്റോറീസ് കൂടിയാണ് നമ്മൾ ഫുട്ബോളിലൂടെ അറിയുന്നത്, പ്രത്യേകിച്ചും ലോകകപ്പിലൂടെ അറിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കണ്ണിലൂടെ നമ്മൾ ഫുട്ബോളിനെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക വിശാലമായ ഒരു മാനം കൈവരും എന്നുള്ളത് കൊണ്ടാണ്.
0: ശരിക്കും ആദ്യം പത്രപ്രവർത്തകനായിരുന്നു, സ്റ്റഡീസിലേക്ക് കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു, കളിയെഴുത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ പത്രപ്രവർത്തന സമയത്ത് കളിയെഴുത്തിൽ പഠിച്ച പുതിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: പത്രപ്രവർത്തനത്തിൽ അപ്പൊ നമ്മൾ കാണിയായിട്ടാണല്ലോ എല്ലാവരും മത്സരം ആസ്വദിച്ചു തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ വളരെ ചെറുപ്പത്തിൽ ആരാധനയോടെ കാണുന്ന താരങ്ങള് അവരുടെ കളി കാണുന്നു, അതിൽ ആഹ്ലാദം കൊള്ളുന്നു, നമുക്കൊരു ഇഷ്ട ടീം ഉണ്ടാവുന്നു, ഇഷ്ട കളിക്കാരുണ്ടാവുന്നു. അതിലപ്പുറം നമ്മൾ പത്രപ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഇഷ്ടതാരവും ഇഷ്ട കളിക്കാരനും അപ്പോഴും ഉണ്ടാവും. പക്ഷേ നമ്മളെ എഴുത്തിലോ നമ്മളെ മറ്റു കാര്യങ്ങളൊന്നും അത് നമ്മുടെ എഴുത്തിൽ അതൊരിക്കലും വരാൻ പാടില്ല. കാരണം നമ്മൾ ആരാധനയോടെ വീക്ഷിക്കുന്ന ഒരു കളിക്കാരന് എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു തിരിച്ചടി ഉണ്ടായാൽ നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ കാണണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇഷ്ട കളിക്കാരന്റെ എതിർ ടീമിൽ ഒരാൾ നല്ല പ്രകടനം നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മളത് പ്രശംസിക്കണം. അപ്പം ആ അർത്ഥത്തിൽ ഫുട്ബോളിനെ ഒരു ഇമ്പാർഷ്യലായിട്ട് ബയസ്ഡ് അല്ലാതെ കാണാൻ പഠിച്ചു എന്നുള്ളതാണ് കളിയത്തിലേക്ക് മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം. അപ്പൊ ആ രീതിയിൽ പിന്നെ കുറച്ചുകൂടി സാങ്കേതികമായിട്ട് നമ്മൾ, കാരണം നമ്മൾ കളി കാണിയായി കളി കാണുമ്പോൾ നമ്മൾ മാത്രമാണ് ആസ്വദിക്കുന്നത്. അപ്പൊ ഒരു കളിയെഴുത്തുകാരനാകുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തനമാകുമ്പോൾ നമ്മൾ കണ്ട കളി മറ്റു കാണികൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് കൂടി ആസ്വാദികമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് കുറച്ച് കളിയുടെ സാങ്കേതികത്വം വരേണ്ടി വരും, കളിയുടെ നിയമങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ഗ്രാഹ്യം വേണം. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കളി കാണാത്ത ഒരാൾക്ക് പോലും കളി കണ്ട പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് തീർച്ചയായിട്ടും നമ്മൾ അഭ്യസിക്കേണ്ടി വരും. അപ്പൊ ആ തരത്തിലുള്ളൊരു ഒരു പഠനമായിരുന്നു എനിക്ക് എന്റെ മാധ്യമ പ്രവർത്തന ജീവിതം എന്ന് പറയുന്നത്.
0: അപ്പം ഖത്തർ ലോകകപ്പിലും നല്ല അതിമനോഹരമായിട്ടുള്ള സ്റ്റോറികൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖത്തർ ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജുകൾ എന്തൊക്കെയാണ്?
1: ഇഷ്ടപ്പെട്ട എനിക്ക് തോന്നി ഖത്തർ ലോകകപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ആ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. 4 വർഷം പിന്നിട്ടെങ്കിലും ഞാൻ പിന്നെ പല 1998 ഫ്രാൻസ് ലോകകപ്പ് മുതലാണ് ഞാൻ ലോകകപ്പ് കണ്ടു തുടങ്ങുന്നത്. അന്ന് TV കണ്ടു തുടങ്ങി എന്റെ ബാല്യകാല ഓർമ്മകൾ. പിന്നീട് 2018 റഷ്യൻ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ 2022 ഖത്തർ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഖത്തർ ലോകകപ്പിനെ കുറിച്ച് എന്റെ മനസ്സിലുള്ള ഒരു ഏറ്റവും വലിയൊരു ഇമേജ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു ലോകകപ്പായിരുന്നു ഖത്തർ ലോകകപ്പ്. അത് നമ്മുടെ അതിന് ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ദൃശ്യമായിരുന്നു. നമ്മൾ മലയാളികളുടെ കൂടി ലോകകപ്പായിരുന്നു അത്. അതോടൊപ്പം തന്നെ വേറൊരു എന്റെ മനസ്സിൽ ഇപ്പോഴും മായാത്തൊരു ദൃശ്യം എന്ന് പറയുന്ന കളിക്കാരുടെ അമ്മമാര് മൈതാനത്തിറങ്ങി നൃത്തം ചെയ്ത ലോകകപ്പായിരുന്നു അത്. അതായത് മൊറോക്കോ ടീമിലെ കളിക്കാരുടെ അമ്മമാര് അവരുടെ പരമ്പരാഗത വസ്ത്രത്തിൽ തന്നെ മൈതാനത്തിറങ്ങി. അതായത് ലോകം നോക്കി നിൽക്കേ അമ്മമാർക്ക് കൂടി മക്കളുടെ നേട്ടത്തിൽ അഭിമാനം കൊള്ളാനുള്ള ഒരു അവസരം നൽകിയ ഒരു ലോകകപ്പായിരുന്നത്. അപ്പൊ ആ തരത്തിൽ എന്റെ ഹൃദയത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകകപ്പാണ് ഖത്തർ ലോകകപ്പ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ കുറെ മനുഷ്യ കഥകളും എല്ലാ തരം കാര്യങ്ങളും എന്നെ സ്പർശിച്ചിരുന്നു. നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്നേഹം, നമ്മൾ അവിടെ വന്നപ്പോ ആദ്യമായിട്ട് ഞാനൊരു അവിടുത്തെ ഒരു കൾച്ചറൽ സ്റ്റോറി എന്ന രീതിയിൽ ചെയ്തത് നമ്മുടെ ദോഹയിലെ മോഹൻലാൽ
0: ഗ്രൗണ്ടിനെ.
1: അപ്പൊ അതെനിക്ക് തന്നത് നമ്മുടെ അവിടെ ആതിഥേയരായിരുന്ന പിന്നെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ അവര് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ആ ഒരു സ്റ്റോറി ചെയ്യുന്നത്. അപ്പം നാട്ടുകാരുടെ സ്നേഹം കരുതൽ അത് അദ്ദേഹത്തിനുപരി നമ്മുടെ വാർത്തകളിലും അത്തരം കാര്യങ്ങളിൽ വരെ അവരുടെ ഒരു സഹായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും അങ്ങനെ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ അല്ലെങ്കിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണമല്ല, ഒരുപാടെണ്ണം ഉണ്ടാവും. എന്നാലും
1: മത്സരത്തിന്റെ ഇൻട്രോ എന്ന് പറയുന്നത് കളി മത്സരങ്ങളുടെ ഇൻട്രോ കുറെ എഴുതിയിട്ടുണ്ട്. മെസ്സി ആദ്യമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്റ്റോറി എഴുതിയിരുന്നു, അതാണ് മെസ്സി മാനിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതായിരുന്നു എന്റെ ഒരു മെസ്സിയോടുള്ള ഒരു ഇഷ്ടം കൂടി അതിൽ വന്നിട്ടുണ്ടാവും. അതായിരുന്നു ഞാൻ എന്റെ ഓർമ്മയിലുള്ള ഒരു സ്റ്റോറി. പിന്നെ അവസാനത്തെ ഡയറി തീർച്ചയായിട്ടും വളരെ വൈകാരികമായിരുന്നു. ഖത്തറിനോടുള്ള വിടപറച്ചിൽ രീതിയിലായിരുന്നു അവസാനത്തെ ഒരു ഡയറി ചെയ്തിരുന്നു. അത് അത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു വരി ഇങ്ങനെയായിരുന്നു, അതായത് ഈ കിലിയൻ ലംബത്തെ പോലെ വേഗത്തിൽ എഴുതണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷേ ലൂക്ക മോഡ്രിച്ചിനെ പോലെ എന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ എഴുതിയിരുന്നത്.
0: എത്ര സമയമെടുക്കും ഇങ്ങനെ ഒരു ഇൻട്രോയിലേക്ക് എത്താൻ? അതോ ക്യുക്കാണോ അതെല്ലാം?
1: അല്ല, തീർച്ചയായിട്ടും അതിന് സമയം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ ഒരു വൈകാരികതയിൽ നമ്മൾ ഓൾറെഡി കളി കണ്ട ഉടനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് വരാൻ പെട്ടെന്ന് വരും. അതൊരു ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാല്. അപ്പൊ നമ്മളൊരു മത്സരം കണ്ടിപ്പം ഇന്ന് US ലോകകപ്പില് മെസ്സിയുടെ മത്സരം കണ്ട് ആ ഒരു ഫീലിൽ എഴുതുമ്പോൾ നമുക്ക് ഇൻട്രോ തീർച്ചയായിട്ടും അതിനനുയോജ്യമായ ഇൻട്രോയോ അതിനനുയോജ്യമായ വരികളും അതിന്റെ ഭാവം അതിന്റെ ഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ഉപമകളും എല്ലാം വരും. അപ്പൊ അതാണ് ആ ഫീല്, കളിയുടെ ഫീല് കിട്ടുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ കുറെ ചിന്തിച്ചു വളരെ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു അത്ര ഭംഗിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് ആ കളിയുടെ ഒരു അനുഭവം അനുഭവഭേദ്യമാവുക, നമ്മളുടെ ഹൃദയം കൊണ്ട് നമ്മൾ കളി കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇൻട്രോ അങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്ക് വരിക. തലച്ചോറ് നമ്മൾ കളി കണ്ടാൽ ചിലപ്പോൾ നമുക്ക് കളിയിൽ എന്ത് സംഭവിച്ചു എല്ലാം മനസ്സിലാവും. പക്ഷെ നമ്മൾ ആ ഒരു കളിയിൽ ഇൻവോൾവ് ആയിട്ട് കളിയുടെ ആ മനോഹാരിത ഉൾക്കൊണ്ടുകൊണ്ട് ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇരുന്നാലാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം, സ്ട്രോക്ക് ഓഫ് ലക്ക് എന്ന് പറയുന്ന രീതിയിലാണ് സംഭവിക്കാറുള്ളത് സത്യം പറഞ്ഞാൽ.
0: ഓക്കെ, അതിൽ തന്നെ എനിക്ക് ഓരോ ടീമുകളെ കുറിച്ച് എഴുതുമ്പോഴും ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ദാവൂദ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ബ്രസീലിനെ കുറിച്ച് എഴുതിയതിനകത്ത് ബ്രസീലിന്റെ ഏറ്റവും വലിയ കയറ്റുമതി എന്താണ്? പഞ്ചസാര, കാപ്പി, ഇരുമ്പയിര് അല്ല, ആനന്ദം, അളവറ്റ ആനന്ദം. ഇങ്ങനത്തെയുള്ള വാക്കുകളുണ്ടല്ലോ, ഇങ്ങനത്തെയുള്ള ഓരോ ടീമുകളെ വിശേഷിപ്പിക്കുന്ന ഒരു രീതി, ആ ഒരു സ്റ്റൈല് എങ്ങനെ വന്നതാണ്? ആ ഒരു സ്റ്റൈലിന്റെ ഒരു ഭംഗി ഒരു ഒന്ന് വേറെ തന്നെയാണ്.
1: അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഫുട്ബോൾ മാത്രമായിട്ട് ഫുട്ബോളിനെ ഫുട്ബോളിന്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ ഒരു കാണിയുടെ കണ്ണിലൂടെയോ പരിശീലകന്റെ കണ്ണിലൂടെയോ അങ്ങനെ മാത്രമായിട്ട് കാണാറില്ല. നമ്മൾ പലതരം നമുക്ക് ഓരോ രാജ്യത്തിന്റെ ജിയോഗ്രഫി നമ്മൾ വായിക്കും, അവരുടെ സാമ്പത്തിക നില അതിനെ കുറിച്ച് വായിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി, കളിക്കാരന്റെ ഒരു ഐഡന്റിറ്റിയിലൊക്കെ ആ ഒരു രാജ്യത്തിന്റെ ഒരു പൊതു സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പലതരത്തിലുള്ള ആ ഒരു ക്രോസ് റീഡിംഗ് അങ്ങനെ ശ്രമിക്കുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാല് അത്തരം കണക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതായത് ഫുട്ബോളിനെ കുറിച്ച് എഴുതുമ്പോൾ ശരിക്കും നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് മാത്രമല്ല എഴുതുന്നത് എന്ന ബോധ്യം ഉള്ളത് കൊണ്ടാണ്. അതായത് ഒരു കളിക്കാരനെ കുറിച്ച് എഴുതുമ്പോൾ ആ കളിക്കാരൻ വന്ന പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ ഒരു വന്ന വഴികൾ, അദ്ദേഹത്തിന്റെ ഒരു കളിയുടെ ഒരു സ്റ്റൈല്, ഈ രീതിയിൽ അതോടൊപ്പം തന്നെ ഓരോ രാജ്യത്തിനും ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് പറയാം. നമുക്കറിയാലോ ഓരോ തീർച്ചയായിട്ടും ആ രാജ്യത്തിന്റെ ഹിസ്റ്ററിയും എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഉപമകൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആലോചിക്കുമ്പോൾ കടന്നു വരുന്നതാണ്. അപ്പൊ അത് അങ്ങനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് തന്നെയാണ്.
0: ഓക്കെ, എനിക്കത് ഇത്തവണ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച രാജ്യങ്ങൾ കൊറോസോവയും കേപ്പോദയും ഒക്കെയാണ്. കാരണം നമ്മൾ പ്രത്യേകം അന്വേഷിച്ചു പോയി എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ, എവിടെയാണ് ഈ രാജ്യം എന്നൊക്കെ അന്വേഷിച്ചു പോയി. ഫുട്ബോൾ അങ്ങനെ കുറെ ഇൻഫർമേഷൻ കൂടി നമുക്ക് നൽകുന്നുണ്ട് അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ലേണിംഗ് ടൂൾ എന്ന് പറയുന്നത് ശരിക്കും ഫുട്ബോളാണ്. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ വളർന്നത് നമ്മളൊക്കെ അർജന്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ് ആണ്, സ്പെയിനിന്റെ തലസ്ഥാനം മഡ്രിഡ് ആണെന്ന് പറഞ്ഞത് പാഠപുസ്തകങ്ങളിൽ നിന്നല്ല. അത് ശരിക്കും നമ്മൾ ഫുട്ബോൾ കണ്ട് ഫുട്ബോളിലൂടെയാണ് അറിയുന്നത് അർജന്റീന. ഇപ്പൊ നമുക്കറിയാം അർജന്റീനയുടെ തലസ്ഥാനം ചോദിച്ചാൽ ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു കുട്ടിയും അതിന് ഉത്തരം പറയും. അതുപോലെ തന്നെ സ്പെയിനിന്റെ തലസ്ഥാനം ചോദിച്ചാൽ പറയും, അതുപോലെ പോർച്ചുഗലിന്റെ തലസ്ഥാനം ലിസ്ബൺ ആണെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ വളരെ ചെറിയ രാജ്യങ്ങളിൽ ഇത്തരം രാജ്യങ്ങളെ പോലും നമ്മൾ കേൾക്കുന്നത് ഫുട്ബോളിലൂടെയാണ്. ഇപ്പം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ക്യുറസാവോയും കേപ്പ് വെർദെയും ഈ ലോകത്തിൽ കളിക്കുന്ന ഒരുവിധം ഫുട്ബോൾ കാണുന്ന, ഫുട്ബോളിനെ കുറിച്ച് അറിയുന്ന, പത്രം വായിക്കുന്ന, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഇവരെ കുറിച്ച് അറിയാം. അപ്പം തങ്ങളുടെ ഒരു ഒരു ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ഫുട്ബോൾ. മറ്റേതൊരു കാര്യത്തെക്കാളും ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളും ഈ ലോകത്തിന്റെ ഭാഗമാണ്, ഞങ്ങൾ അഭിമാനത്തോടെ തലയുറപ്പിച്ചിട്ട് നിൽക്കുന്നത് ഫുട്ബോളിന്റെ ഒരു പവർ കൊണ്ടാണ്. അതാണ് ഫുട്ബോളിന്റെ ഒരു ഇത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കേപ്പ് വെർദെയുടെ ഗോൾ കീപ്പർ ഒസീഞ്ഞ, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 50,000 ഫോളോവേഴ്സ് ഉള്ളതിൽ നിന്ന് ഒറ്റയടിക്കാണ് 500,000+ അദ്ദേഹത്തിന് വന്നത് ഒരു ദിവസം കൊണ്ട്. അപ്പൊ അത് അദ്ദേഹം ആ ഒരു 90 മിനിറ്റ് സ്പെയിനെതിരെ കാഴ്ചവെച്ച പ്രകടനം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഇതുണ്ട് ഉണ്ടായത്. അത് ഏത് മറ്റേതൊരു മേഖലയിലും അത്ര ഒരു ഒരു നമുക്കൊരു കുതിപ്പ് അദ്ദേഹത്തിനെ. ഇപ്പം നമുക്കറിയാം അദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പം ന്യൂയോർക്കിലുള്ളവർക്കറിയാം, അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറത്തുള്ളവർക്കറിയാം, അതുപോലെ തന്നെ ദോഹയിലുള്ളവർക്കറിയാം. അങ്ങനെ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിന് സുപരിചിതനായി മാറിക്കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ മികവ് കൊണ്ടാണ്. അതാണ് ഫുട്ബോളിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്.
0: ഫുട്ബോളിന്റെ സൗന്ദര്യവും ശക്തിയും ഒക്കെയാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്കിൽ വിഷയമായിരിക്കുന്നത്. നമ്മളുടെ കൂടെയുള്ളത് സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദ് ആണ്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: മാധ്യമ പ്രവർത്തനത്തിലെ മനോഹരമായിട്ടുള്ള ഫുട്ബോൾ അനുഭവങ്ങൾ, അതോടൊപ്പം മൈതാനത്തിന് പുറത്തുള്ള മനോഹരമായ നിമിഷങ്ങൾ, ഈ വിശേഷങ്ങൾ ഇന്ന് സ്മാർട്ടോക്കിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദാണ്. നമ്മൾ പറഞ്ഞു വന്ന പോലെ കളത്തിന് പുറത്തുള്ള കാഴ്ചകൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ടച്ചിങ് മൊമെന്റ്സ് ഓരോ വേൾഡ് കപ്പിലും സംഭവിക്കും അല്ലേ?
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ക്യുറസാവ ഗോൾ അടിച്ചപ്പോ അത് അവരുടെ കോച്ച് വളരെ ഈ ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു കോച്ചുമാരിൽ ഒരാളാണ് ഡിക് ഒഡെക്കൻ. അദ്ദേഹത്തിന്റെ കണ്ണീർ വന്നുപോയി. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കേഫ് വർദേ ഗോൾ കീപ്പർ, അദ്ദേഹം മത്സര ശേഷം വിതുമ്പിപ്പോയി. കാരണം അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിന് അമ്മൂമ്മയും അപ്പൂപ്പനും അപ്പൂപ്പനുമായിട്ടാണ്. അദ്ദേഹത്തിന് അക്കൗണ്ടിന് അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെ കൂടെയാണ് അദ്ദേഹം വളർന്നത്. അപ്പൊ അവര് കൂടെ ഇല്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മ അദ്ദേഹത്തെ ഒരു നിമിഷം പിടികൂടി ആ ഒരു നിമിഷത്തിലാണ് അദ്ദേഹം കരഞ്ഞു പോയത്. അപ്പൊ അത്തരം വളരെ നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ട് മനുഷ്യന്റെ ഉള്ളുകളെ തൊടുന്ന അത്തരം പ്രകടനങ്ങൾ, അത്തരം ഒരു വൈകാരിക പ്രകടനങ്ങൾ കൂടി നമുക്ക് ഫുട്ബോൾ മൈതാനത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് ഫുട്ബോളിനെ ഇത്രയും ഒരു മനോഹരമാക്കുന്നത്.
0: അതെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വാർത്തകളിൽ ഇൻട്രോ എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യമാണ് ഹെഡ്ലൈനുകൾ. ചില സമയത്ത് ചില ഹെഡ്ലൈൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് എന്റെ മനസ്സിൽ വന്നില്ലല്ലോ എന്ന് വിചാരിക്കും. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താറുള്ളത്? അതുപോലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ഏതൊക്കെയാണ്?
1: പെട്ടെന്ന് ചോദിക്കുമ്പോൾ 2014 വേൾഡ് കപ്പിൽ ജർമ്മനി ചാമ്പ്യന്മാരായ സമയത്ത് പിന്നെ ജോർമനി എന്നായിരുന്നു, ജോർമനി ജോറായിട്ട് ജയിച്ചു എന്നുള്ള ഒരു അർത്ഥത്തില്. അപ്പം 2022 അർജന്റീന ചാമ്പ്യന്മാരായ സമയത്ത് അത് അജയ്യ അർജന്റീന എന്നായിരുന്നു, അജയ്യരായി അർജന്റീന എന്നുള്ള രീതിയിൽ. അപ്പോ ആ രീതിയിൽ പെട്ടെന്ന് അങ്ങനെ കുറെ തലക്കെട്ടുകൾ ഓർമ്മ വരുന്നില്ലെങ്കിലും പിന്നെ മെസ്സി മാനിയ ആ രീതിയിൽ കുറെ തലക്കെട്ടുകൾ ഉണ്ട്.
0: ഇതിനുവേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യും? ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഇങ്ങനെ പേപ്പർ എടുത്ത് എഴുതി എഴുതി പോവാണോ ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ഇതിലേക്ക് നിങ്ങൾ എത്തുന്നത്?
1: ഇത് ശരിക്കും തലക്കെട്ടുകൾ എന്ന് പറയുന്നത് നമ്മള് ചിലപ്പോൾ എഴുതുന്ന റിപ്പോർട്ടർ ഇടുന്ന തലക്കെട്ടായിരിക്കില്ല, അതൊരു കളക്റ്റീവ് എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ന്യൂസ് പേപ്പറില് അതിനുവേണ്ടി ഈ സ്റ്റോറി വെച്ചിട്ട് ചിലപ്പം വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്ന അടിയായിരിക്കും, ഒരു പക്ഷേ ഡെസ്കിൽ ഇരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അല്ലാതെ മറ്റു യൂണിറ്റുകളിൽ നിന്നവർ മെയിൽ ചെയ്യുന്നതായിരിക്കും മത്സരം കണ്ടതിന്റെ ഒരു ഈ തലക്കെട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് വരുന്നതാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടറുടെ സ്വന്തമാണെങ്കിലും ഇൻട്രോ ഒരു പക്ഷേ റിപ്പോർട്ടർ സ്വന്തമാകും, പക്ഷേ തലക്കെട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ടാണ് സംഭവിക്കാറുള്ളത് പലപ്പോഴും.
0: കൂടെ ഫുട്ബോൾ മൈതാനങ്ങളിലേക്ക് വരുന്ന സമയത്ത് പല ഇൻസ്ട്രുമെന്റുകളും മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളും നമ്മള് ശ്രദ്ധിക്കും, അതും ഒരു ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം തന്നെയാണല്ലേ.
1: ഖത്തർ വന്ന സമയത്ത് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം, എത്രയോ വാദ്യോപകരണങ്ങൾ ഓരോ രാജ്യത്തിന്റെയും വാദ്യോപകരണങ്ങൾ ഒന്നിച്ചു ചേർത്ത ഒരു ജുഗൽബന്ധി ആയിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പം അന്ന് ഞാൻ ക്വാച്ചരാക്കെ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ചൊക്കെ പരിചയപ്പെട്ടിരുന്നു. അത് എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കയിലെ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ക്വാച്ചരാക്കെ എന്ന് പറഞ്ഞിട്ട്. അതൊരു അപ്പൊ അത്തരം വളരെ തനത് അതത് രാജ്യങ്ങളിൽ മാത്രം പരിചയമുള്ള ഇൻസ്ട്രുമെന്റ്സ് വാദ്യോപകരണങ്ങളൊക്കെ ഒന്നിച്ചു വന്നിട്ടൊരു ഒരു സ്റ്റേഡിയത്തിന് ഒന്നാകെ ഒരു ഒരു വലിയ ശബ്ദം തീർക്കുന്ന ഒരു ഒരു വലിയ ഒരു ഇത്. ഇപ്പൊ നമ്മൾ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന സ്ഥിരം പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അവരന്റെ ശബ്ദം സംഗീതമാകുന്ന കാലം എന്ന് പറയുന്ന ഒരു അതുപോലെ പറയാറുണ്ടല്ലോ. അത് ശരിക്കും നമുക്ക് മനസ്സിലാകും ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഇരിക്കുമ്പോ. നമുക്കറിയാത്ത ഭാഷ, നമുക്കറിയാത്ത ദേശം, നമുക്കറിയാത്ത വാദ്യോപകരണം, ഇതൊക്കെ നമുക്ക് കൂടി ഇമ്പമായ രീതിയിൽ നമ്മൾ കേൾക്കുക, മറ്റു എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, അവരുടെ വികാരങ്ങൾ ഒരുപോലെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഇരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞു.
0: അതുപോലെ തന്നെ പത്രങ്ങളിൽ നമ്മൾ ഏറ്റവും കൗതുകത്തോടുകൂടി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് താരങ്ങളുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് സ്റ്റോറീസ് പലപ്പോഴും വരാറുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ.
1: തീർച്ചയായിട്ടും നമ്മൾ ബേസിക്കലി അങ്ങനത്തെ ലൈഫ് സ്റ്റൈല്, താരങ്ങളുടെ ലൈഫ് സ്റ്റൈല്, താരങ്ങളുടെ ഒരു ഇത്, ഇതൊക്കെ നമ്മൾ ഇതാ താരങ്ങളെ നമ്മൾ വെറും ഒരു ഒരു ആ ഗോളടിക്കുന്ന യന്ത്രങ്ങളായിട്ട് മാത്രമല്ല അവരെ വ്യക്തികളായിട്ടാണ് കാണുന്നത്. അവരുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് താല്പര്യം. പ്രത്യേകിച്ച് അപ്പൊ അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല ആഘോഷങ്ങൾ, വർണ്ണാഭമായ ആഘോഷങ്ങൾ, ആ രീതിയിലുള്ള ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മറ്റു ജീവിത രീതികളും അവരുടെ ജീവിത സമീപനങ്ങളും എല്ലാം നമുക്കൊരു കൗതുകമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കും. അത് സ്വാഭാവികമായിട്ടൊരു എഴുതാൻ വേണ്ടി എഴുതുന്നതല്ല, അത് നമ്മുടെ ഒരു കൗതുകത്തിന്റെ പുറത്തുണ്ടാവുന്ന സ്റ്റോറികളാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ നമുക്ക് തന്നെ ആ കൗതുകം തോന്നും, നമ്മൾ അതിനെ പിന്തുടർന്ന് അതിന്റെ കാരണങ്ങൾ കണ്ടെത്തും, എന്നിട്ട് പിന്നെ അതിനെ കുറിച്ച് എഴുതും. സ്വാഭാവികമായിട്ടും അത് കുറച്ചു പേർക്കെങ്കിലും പുതിയൊരു ഒരു അറിവായിരിക്കും.
0: ഒന്നിലധികം വേൾഡ് കപ്പുകൾ റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയിൽ ദാവൂദ് പലപ്പോഴും ഇന്റർനാഷണൽ പല താരങ്ങളെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ കളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു ടച്ചിങ് മൊമെന്റ് മനസ്സിലേക്ക് എത്തുന്നുണ്ടോ?
1: 2018 റഷ്യൻ ലോകകപ്പിൽ മെസ്സിയെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. അതായത് ഒരു മെസ്സി ആദ്യമായിട്ട് കാണുക എന്നുള്ളൊരു കൗതുകത്തോടെ. അപ്പൊ ഞാൻ മിക്സഡ് സോണിൽ മത്സരം കഴിഞ്ഞ് മിക്സർ സോണിൽ 3 മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് മെസ്സിയെ കാണുന്നത്. അപ്പൊ അന്ന് നൈജീരിയക്കെതിരെ കളി ജയിപ്പിച്ചതിന് ശേഷമാണ് മെസ്സി വരുന്നത്. അപ്പൊ അന്ന് ഒരു മെസ്സിയോട് സംസാരിക്കുന്നതിനിടയിൽ മെസ്സി ഒരു അർജന്റീന മാധ്യമ പ്രവർത്തക ഒരു ചരട് നൽകി. മെസ്സിക്ക് ചരട് നൽകിയിട്ട് എന്റെ അമ്മ തന്നതാണ്, അപ്പോ ഇത് ഒരു മെസ്സിക്ക് വേണ്ടി സമ്മാനമായിട്ട് തന്നതാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് മെസ്സി വളരെ ബഹുമാനപൂർവ്വം അത് വാങ്ങി. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താരങ്ങളോട് നമ്മൾക്കുള്ള ഒരു അടുപ്പം പോലെയാണ് സ്വാഭാവികമായിട്ടും അർജന്റീന മാധ്യമ പ്രവർത്തകർക്ക് അർജന്റീന താരങ്ങളോടുള്ളത്. അപ്പൊ നമ്മൾ ഐ എൻ വിജയനെ എത്ര ഇഷ്ടക്കാരനായിട്ടും അടുപ്പക്കാരനായിട്ടാണോ കാണുന്നത്, അതുപോലെയാണ് അവർ മെസ്സിയെ കാണുന്നത്. അപ്പൊ ആ ഒരു ബന്ധം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഒരു പുതുമയുള്ള ഒരു അനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ.
0: അപ്പൊ ഇത്രയും വേൾഡ് കപ്പുകൾ കണ്ടു, അതിലേറ്റവും മനസ്സിലിരിക്കുന്ന ഒരു മൊമെന്റ് ഏതാണ് ദാവൂദിന്റെ?
1: എന്റെ മനസ്സിലുള്ളൊരു ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ പറയുന്ന ഒരു മൊമെന്റ് തന്നെയാണ് വേൾഡ് കപ്പ്. മെസ്സി ജുഫൈൻ സ്റ്റേഡിയത്തിൽ മെസ്സി കപ്പ് ഉയർത്തി നിൽക്കുന്നത് കാരണം അത് എന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ സംഭവിച്ച ഒരു കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ കാണാം. അതൊരു സെറിയൽ എക്സ്പീരിയൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു മൊമെന്റിൽ മെസ്സി ആ ഒരു സ്റ്റേഡിയത്തെ ആ സ്റ്റേഡിയം ആകെ ഒരു ഈ ഒരു ഇരുട്ട് പുതച്ചു നിൽക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു സൂര്യനെ പോലെ മെസ്സി ആ മൈതാനത്ത് നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ സ്വപ്നത്തിൽ കണ്ടതിനും അപ്പുറം എന്ന് പറയാവുന്ന രീതിയിൽ സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ നിമിഷം ഞാൻ ആലോചിച്ചു, ദൈവമേ ഇത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മൊമെന്റിൽ ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. സത്യം പറഞ്ഞാൽ
0: അതാണ് എപ്പോഴും മനസ്സിലുള്ളത് അല്ലേ?
1: അതാണ് ഏറ്റവും എന്റെ മനസ്സിലൊരു മിഴിവുള്ള ഓർമ്മ എന്ന് പറയുന്നത് അതാണ്. പിന്നെ അല്ലാതെ കുറെ സംഭവങ്ങൾ, ചെറിയ മത്സരത്തിനപ്പുറമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. റഷ്യൻ ലോകകപ്പിൽ പോയ സമയത്ത് ഞാൻ ഇപ്പം നമ്മൾ പറഞ്ഞ നമ്മള് അപരിചിതനായ ഒരു രാജ്യത്ത് പോകുന്നു, കുറെ പരിചിതരായ മനുഷ്യരെ നമുക്ക് കിട്ടുന്നു. അപ്പൊ അന്ന് എനിക്കൊരു ദിവസം ബ്രസീലിന്റെ മത്സരം കാണാൻ പോയി വഴി തെറ്റി. അങ്ങനെ വഴി തെറ്റി ഞാൻ കുറെ അലഞ്ഞ സമയത്ത് ആകെ ഒരു എത്തും പിടിയും കിട്ടാൻ നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പേര് ജർമ്മൻ റോഷ്യൻ എന്നാണ് പേരെങ്കിൽ അദ്ദേഹം റഷ്യക്കാരാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ വരും. അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ചിട്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ ഒരു മത്സരം കഴിഞ്ഞത് പുലർച്ചെ സമയത്താണ്. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഞാൻ വഴി കാണിച്ചു തരാം, നിങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം പറയും. അപ്പൊ ഞാൻ കുറച്ച് അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ കൂടെ വരും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കുറെ ഊടുവഴികളിലൂടെ എന്നെ കൊണ്ടുപോയി. അവസാനം ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. കൈ പിടിച്ച് വരും ഞാൻ എന്റെ വിസമ്മതം മറികടന്നുകൊണ്ട് അദ്ദേഹം എന്നെ കൈ പിടിച്ചു കൊണ്ടേ. അവസാനം ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടുവെച്ച ഒരു അടയാളം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിമ്പിളിന്റെ അടുത്ത് വീണ്ടും എത്തിയപ്പോഴാണ് എന്റെ ശ്വാസം കയറുന്നത്. ആ ശരിയായ വഴിയിലൂടെയാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തോട് എനിക്ക് വലിയ അടുപ്പമായി. അദ്ദേഹം നമ്മുടെ നാട്ടിലെ കുറെ പേര് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായി. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാറ്റസ് വെച്ചാലോ എന്തും അദ്ദേഹം ഇപ്പൊ മെസ്സേജ് അയക്കാണ്ട്. അപ്പൊ അദ്ദേഹമായിട്ടും ആ ഒരു വഴി തെറ്റിയതിന്റെ പേര് എനിക്ക് കിട്ടിയ ഒരു സുഹൃത്താണ്, ഒരു രാജീവനാഥ സുഹൃത്താണ് അദ്ദേഹം. അപ്പൊ അത് എനിക്ക് വലിയൊരു ഇതായിരുന്നു. വലിയൊരു മനുഷ്യർ എവിടെ ചെന്നാലും ഇങ്ങനെ ഭാഷ അറിയില്ലെങ്കിലും ദേശം വേറെയാണെങ്കിലും നമ്മൾ തമ്മിലുള്ളൊരു ഇമോഷൻസ് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു, അതുവഴി നമ്മള് ചില പരിചിതരെ പോലെ ആയി മാറുന്നു എന്നുള്ളത്. അതെന്റെ ഒരു ഡയറി കൂടിയായിരുന്നു, ഒരാള് കൂടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ അന്ന് ഒരു ഡെൻമാർക്കിന്റെ ഒരു മത്സരം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കാണുന്നത്. എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ആ ഷൂട്ട് ഔട്ട് ആയിരുന്നു. അത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നത്, അവിടുത്തെ സെക്യൂരിറ്റി ജീവനെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ്? ഇതെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴിയാണ് കേട്ടോ
0: ചോദിക്കുന്നത്.
1: അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ വലിയ താല്പര്യം കാണിക്കാതെയാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. കാരണം എനിക്ക് ഷൂട്ട് ഔട്ട് കാണുന്നതിന്റെ ഒരു ആവേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഇന്ത്യയിൽ നിന്നാണെന്ന് വെച്ചു. അപ്പം ഞാൻ വലിയൊരു താല്പര്യം കാണിക്കാത്തിരിക്കില്ല, അതേ എന്ന് പറഞ്ഞു ഇങ്ങനെ മാറി നിന്നതായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ അച്ഛൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മാഗസിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അദ്ദേഹം എനിക്ക് അതിന്റെ കവർ എല്ലാം കുറെ മാഗസിൻ കവറുകൾ എടുത്തു തന്നെ. അപ്പൊ അതിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രം. അപ്പൊ അതെനിക്ക് വലിയൊരു അത്ഭുതമായി. അപ്പൊ ഞാൻ തൽക്കാലം കളി പിന്നെ കാണാമെന്ന് വെച്ചിട്ട് ഇദ്ദേഹത്തോട് കുറെ ഒക്കെ സംസാരിച്ചു, നമുക്കൊരു ഡയറി പോലെ എഴുതാമെന്നുള്ള വിചാരിച്ചു കുറെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ പിരിയാൻ നേരം എന്റെ കയ്യിൽ ഒരു വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു കുപ്പി വെള്ളം കിട്ടുമോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ റൂമിൽ പോയിട്ട് ഒരു ചെറിയൊരു കുപ്പി വെള്ളം കൊണ്ടുവന്നു. അപ്പൊ ഞാനൊരു നമുക്കുള്ള ഒരു മര്യാദയുടെ പേര് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് വേണ്ടത്. അപ്പൊ അദ്ദേഹം ഒന്നും വേണ്ടാണ്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ വിളിച്ചു, എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പി ഇന്ത്യൻ പൈസ ഉണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പേഴ്സിൽ ഉണ്ടായിരുന്നു. എന്നെ പേഴ്സിനെ പറഞ്ഞു എന്റെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പൈസ കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു ഇത് എന്റെ അച്ഛന് കാണിച്ചു കൊടുക്കാനാണ്, ഞാനൊരു ഇന്ത്യക്കാരനെ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ വാങ്ങിയ പൈസയാണെന്ന് കാണിച്ചു കൊടുക്കാനാണെന്ന്. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ആൾക്കാരെ വളരെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മൊമെന്റ്സ് ആണ്.
0: ശരിക്കും പറഞ്ഞാൽ ലോകം ഭയങ്കര ചെറുതാണെന്ന് ചില സമയത്തൊക്കെ മനസ്സിലാക്കി തരും അല്ലേ?
1: അതെ അതെ അതെ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അതേപോലെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഖത്തറിൽ വെച്ചിട്ട്. ഒരു മാധ്യമം പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ, ഒരു രാവിലെ ഖത്തറിലെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാൻ, ചെറിയ അടുത്തടുത്തായിരുന്നു സ്റ്റേഡിയങ്ങൾ, അപ്പൊ സ്വാഭാവികമായിട്ടും രാവിലെ ഒരു മത്സരം, ഉച്ചക്ക് മീഡിയ സെന്ററിൽ പോകുന്നു, വൈകിട്ടും കാണുന്നു. അപ്പം രാവിലെയും ഒരാളെ കണ്ടു, ഉച്ചക്കും ഒരാളെ കണ്ടു, വൈകുന്നേരം ഒരാളെ കണ്ടു. അപ്പൊ അദ്ദേഹം എന്നോട് ആദ്യം എന്നോട് പറഞ്ഞു, ശരാ നിങ്ങൾ ഇവിടെയും എത്തിയോ എന്ന് എന്നോട് ചോദിച്ചു. നിങ്ങൾ ഇവിടെയും എത്തിയോ? പിന്നെ അദ്ദേഹം എന്നെ കെട്ടിപിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ലോകം എത്ര ചെറുതാണല്ലേ സഹോദരൻ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇതേ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചൊരു ഗസ്റ്റിന് അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ആളുകൾക്ക് ഫുട്ബോളിനോട് ഇത്ര സ്നേഹം? നമ്മൾ ഇത്ര മാത്രം ഫ്ലെക്സുകൾ വയ്ക്കുന്നു, ഇത്ര മാത്രം കട്ടൗട്ട് വയ്ക്കുന്നു. ചിലപ്പോൾ അർജന്റീനയിലോ പോർച്ചുഗലിലോ പോലും ഇത്രയും കട്ടൗട്ട്സും ഇത്രയും പാട്ടുകളും ഇത്രയും പോസ്റ്റുകളും ഇത്രയും സ്റ്റോറികളും ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല. എന്തായിരിക്കും അതിന്റെ ഒരു കണക്ഷന്റെ കാരണം?
1: എനിക്ക് തോന്നിയ ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മളൊരു വലിയൊരു ആഗോള ഉത്സവത്തില് കാഴ്ചക്കാർ മാത്രമല്ല, നമ്മൾ ഇതിലൊരു ഭാഗമാണ് എന്നുള്ളൊരു ഒരു അഭിമാനം നമുക്കുണ്ട്. അത് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു ഉപാധിയാണിത് ശരിക്കും പറഞ്ഞാൽ. അല്ല, നമ്മൾ വെറും കാണികളല്ല ലോകത്ത്. അമേരിക്കയിൽ ലോകകപ്പ് നടക്കുന്നു, പോർച്ചുഗലിന്റെയും അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഒക്കെ കളിക്കാരവിടെ മത്സരിക്കുന്നു. നമ്മളും ഇതിൽ ഭാഗമാണ്, ഈ ലോകത്തിന്റെ ഉത്സവത്തിൽ നമ്മളും ഭാഗമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. ആ ബോധ്യത്തിന്റെ ഒരു പ്രകടനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇത്തരം ലോകകപ്പ് ആഘോഷം എന്നാണ് ഒരു മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: അങ്ങനെ പത്രപ്രവർത്തന മേഖലയില് എങ്ങനെയാണ് വാർത്തകൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ ലോകത്തെ വാർത്തകൾ എഴുതുന്നത്, അതിന്റെ ഒരു ഹെഡ്ലൈൻസ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. കളത്തിന് പുറത്ത്, മൈതാനത്തിന് പുറത്ത് സംഭവിക്കുന്ന ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മളെടുത്ത് സംസാരിച്ചു തന്നതിന് താങ്ക് യു ദാവൂദ്. താങ്ക് യു സോ മച്ച് നമ്മളിവിടെ ജോയിൻ ചെയ്തതിന്. സ്പോർട്സ് ജേർണലിസ്റ്റും ഫുട്ബോൾ ഗവേഷകനുമായ മുഹമ്മദ് ദാവൂദ്, അദ്ദേഹമായിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ സ്മാർട്ട് ടോക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഫുട്ബോൾ ലോകത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും ഫുട്ബോൾ ലോകകപ്പുകൾ റിപ്പോർട്ട് ചെയ്ത അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ ദാവൂദ് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: Hi, assalamualaikum. I am Tejla Salim. Leila Majnu in Naati. We're being 91.7 FM. Keep the

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: listening to.
1: Listening to.
0: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
3: Ningal paattu pariyu. Njangal play cheyyam.
4: Njan oru paattu paadam.
3: Ee music day il ningalude playlist Radio Suno il. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്.
1: ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്
3: വേൾഡ് മ്യൂസിക് ഡേയിൽ.
5: ഹായ്
0: ഓൾ, ദിസ് ഈസ് സൈനോറ ഹിയർ. യു
5: ആർ ലിസണിംഗ് ടു ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.
0: ചെന്നൈ ബീറ്റ്സ്.
6: Of the hour.
7: In the art of Podumar Kolanda.

0: ரேடியோ சுனோ 91.7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: ஸ்கோர் போர்ட், an exclusive sports roundup show.
3: പൊരുതുക പോരാളികളെ കാണാനും കൈയടിക്കാനും ഞങ്ങൾ തയ്യാറ്. ഹായ്, ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര അങ്ങോട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുമാണ്. പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരാഴ്ച. വേൾഡ് കപ്പിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു മത്സരം കഴിഞ്ഞ് രണ്ടാം മത്സരമൊക്കെ ആയിട്ട് ഓരോ ടീമുകളും സജീവമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈം. എന്നാ രസകരമായിട്ടുള്ളൊരു ഒരു ഒരു ഒരു ഫസ്റ്റ് ഫേസ് ആണല്ലേ വേൾഡ് കപ്പിൽ കൊടിയിറങ്ങുന്നത്. 48 ടീമുകളുമായിട്ട് ഫിഫ ഈ ഒരു വേൾഡ് കപ്പിൽ വന്ന സമയത്ത് പലരും എഴുതി തള്ളിയിട്ടുള്ളൊരു കാര്യമായിരുന്നു, വിരസമായൊരു വേൾഡ് കപ്പാണ് നമ്മളെ കാത്തിരിക്കുന്നത്, ഒരു തരത്തിലും എനർജി ഒരു വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല. ഒരു ഒരു ഒരു ഗ്രൂപ്പ് 32 ഒക്കെ വരുന്ന സമയത്ത്, 32 ടീമുകളുമായിട്ട് നോക്കൌട്ട് മത്സരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉഷാറാവും, അതുവരെ ഭയങ്കര വിരസമായിരിക്കും. നാം പറഞ്ഞവരുടെ മുൻപിലേക്കൊക്കെ ഒന്നോ രണ്ടോ മത്സരങ്ങൾ ഈ പറയുന്ന തൊട്ട് വിരസം വന്നിട്ടുണ്ടാവും. പക്ഷെ ബാക്കി എല്ലാ മത്സരങ്ങളിലും എക്സൈറ്റ്മെന്റിന്റെ കാര്യത്തിൽ, ആവേശത്തിന്റെ കാര്യത്തിൽ, ത്രില്ലടിക്കലിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ചെറുത്തു നിൽപ്പിന്റെ കാര്യത്തിൽ ഒന്നും ഒരു കുറവില്ലായിരുന്നു. എത്രയോ ടീമുകളാണ് വമ്പന്മാരാണെങ്കിലും കുഞ്ഞന്മാരാണെങ്കിലും പ്രകടനങ്ങൾ കൊണ്ട് കൈയടി നേടിയത്. വമ്പന്മാരെ മുട്ടുകുത്തിച്ച കുഞ്ഞന്മാരുടെ കഥകൾ കേൾക്കുകയാണ്. എന്നാൽ രസകരമായിട്ടുള്ള ആ ഒരു വേൾഡ് കപ്പ് സമയം വരുന്ന സമയത്ത്, വേൾഡ് കപ്പ് മത്സരങ്ങളൊക്കെ കാണുന്ന പ്രവാസികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ പലരുടെയും ഉറക്കമൊക്കെ നല്ല രീതിയിൽ അലമ്പായിട്ടിരിക്കുകയായിരിക്കും. കാരണം പല മെയിൻ മത്സരങ്ങളുടെയും സമയം ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ മാക്സിമം ഇതൊക്കെ കണ്ട് ആവേശത്തോടുകൂടി ത്രില്ലടിച്ചിരിക്കുന്ന ഓരോ ആളുകൾക്കിടയിലേക്കും നമ്മൾ കഴിഞ്ഞ വീക്ക് കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിൽ ഇതുവരെയുള്ള ആവേശങ്ങളിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. സോ ഒന്നിച്ചൊരുമിച്ച് കൂടാം വേൾഡ് കപ്പിന്റെ എക്സൈറ്റ്മെന്റുകളിലേക്ക്, ആവേശങ്ങളിലേക്ക്. ഇതിനിടയിൽ ക്രിക്കറ്റ് ഫാൻസോ മറ്റ് സ്പോർട്സിന്റെ ഒരു ഫാൻസും സങ്കടപ്പെടേണ്ട. നമ്മൾ ആ മേഖലകളിലൂടെയും ഇങ്ങനെ തഴുകി തലോടി പോകുന്നതായിരിക്കും, അതൊക്കെ പറയുന്നതായിരിക്കും. സോ സ്കോർ ബോർഡിൽ സ്പോർട്സ് ലോകത്തോടുള്ള ഒരു എക്സ്ക്ലൂസീവ് റൈഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടെ ഞാനുണ്ട്, അച്ചു ആണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Let's play football.
0: Football Mania.
3: ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്താനായത് ബ്രസീലിനും ഇറ്റലിക്കും മാത്രമാണ്. അത് 1958 and 1962 ബ്രസീലിനെയും ഇറ്റലിയെയും കടാക്ഷിച്ച ഭാഗ്യം അർജന്റീനയ്ക്ക് ലഭിക്കുമോ? ഒരു രണ്ടാം കിരീടം? ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നു. മിറോസ്ലേവ് ക്ലോസയുടെ 16 goals മറികടക്കാൻ മെസ്സിക്കിനി 4 goals അകലം മാത്രം.
2: Let's play football.
0: Football Mania. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

Scoreboard, an exclusive sports roundup show. ഈ വേൾഡ് കപ്പിലെ നായകൻ ആരാണ്? ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷം ഏതാണ്? അമ്പോ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മനസ്സിൽ നാവിലും ഇപ്പം കുറെ പേരുകൾ വന്നില്ലേ, ആ പേരിലേക്കൊക്കെ ഞാൻ വരാം. പക്ഷേ ഇടംകാലിലെ മാന്ത്രികത എന്നും നമ്മളുടെ മുൻപിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു മായാജാലക്കാരനുണ്ട്. ആ മായാജാലക്കാരനെ നമ്മൾ ലയണൽ മെസ്സി എന്ന് വിളിക്കും. മെസ്സിന്റെ ഫുട്ബോൾ അഴക്, അല്ലെങ്കിൽ മെസ്സി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ആരാധകന്റെ ഹൃദയത്തിൽ വരച്ചിടുന്ന ഫുട്ബോളിന്റെ ഒരു കവിതയുണ്ടല്ലോ, ഫുട്ബോളിന്റെ ഒരു മാന്ത്രികതയുണ്ടല്ലോ, അത് എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും വാക്കുകൾ കൊണ്ടൊന്നും പൂർത്തിയാകാവുന്നതിലും അപ്പുറമാണ്. അതിന്റെ കഥകളും അതിന്റെ ചരിത്രവും അതിന്റെ ചരിതവും കാലങ്ങളോളം ഇങ്ങനെ നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും. ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം വേൾഡ് കപ്പിലേക്ക് എത്തുന്ന സമയത്ത് ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആറാമത്തെ വേൾഡ് കപ്പിലാണ് മെസ്സി ഇറങ്ങുന്നത്, ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു ഹാട്രിക് ഉണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരം ദാ, വേൾഡ് കപ്പും അല്ല, വേൾഡ് കപ്പിൽ ഹാട്രിക്കും എനിക്കുണ്ടെന്ന് ആദ്യത്തെ മത്സരത്തിൽ തന്നെ അൽജീരിയയുടെ മാറു പിളർന്നുകൊണ്ട് ലയണൽ മെസ്സി ഉത്തരം തന്നിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടായിരുന്നു ആ ഒരു മത്സരത്തിൽ ലയണൽ മെസ്സിയിലേക്ക് അർജന്റീന ഓടിയെടുത്തത്, അർജന്റീനയിലെ ഓരോ താരങ്ങളും മെസ്സിയുടെ ഇടംകാലിലേക്ക് പന്തെത്തിക്കാൻ മത്സരിച്ചത്, എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ടീം ഒത്തിണക്കത്തോടുകൂടി കളിച്ചത്. തീർച്ചയായിട്ടും ഫുട്ബോൾ മത്സരങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഓരോ ആളുകൾ കൈയടിച്ചുകൊണ്ട് 2022 എവിടെ നിർത്തിയോ അർജന്റീനയും മെസ്സിയും അവിടെ തുടങ്ങുകയാണ് അവരെന്ന് തോന്നിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വിജയമായിരുന്നു. ഏതായാലും മെസ്സിയും കൂട്ടരും ഈ തവണയും കളത്തിലേക്ക് ഇറങ്ങുന്നത് വെറുതെ പോകാനല്ല, ചിലത് കാണാനും കാണിക്കാനും ചില ചരിത്രങ്ങൾ വീണ്ടും അടിവരയിട്ട് എഴുതാനുമാണ്. ഏതായാലും തകർക്കട്ടെ പൊളിക്കട്ടെ മത്സരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അർജന്റീനൻ ആരാധകർ ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുമ്പോൾ മറ്റ് ടീമുകളുടെ കഥകളിൽ ചില ത്രില്ലുകളുണ്ട്, ട്വിസ്റ്റുകളുണ്ട്. എന്തായാലും മറ്റ് ടീമുകളിലേക്കൊക്കെ യാത്ര ചെയ്യാം. ഈ സീസണിൽ ആദ്യ ഹാഫിലെ ഏറ്റവും കൂടുതൽ ടീം ഏതായിരിക്കും? കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതിലേക്കൊക്കെ ഓടി വരാമേ. കൂടെ ഞാൻ അച്ചുവാണ് റേഡിയോ സിനോയിൽ സ്കോർ ബോർഡിന്റെ ടൈം കേട്ട്

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: Scoreboard, an exclusive sports roundup show.
1: എതിരാളികൾക്ക് മുകളിലേക്ക് ഒരു ക്ഷമയുമില്ലാണ്ട് അക്രമം അഴിച്ചുവിട്ട് വിജയത്തിന്റെ സിംഹാസനത്തിലിരിക്കാൻ കാത്തിരുന്ന ഒരു ടീമിന്റെ മുൻപിലേക്ക് ഒറ്റയാൾ പട്ടാളം പോലെ ആ ടീമിന്റെ കാവൽക്കാരെയും കൂട്ടുപിടിച്ച് ഒരാൾ ഒരൊറ്റ നിൽപ്പങ്ങോട്ട് നിന്നു. എതിരാളികൾ ഓടിയെടുക്കും തോറും, എതിരാളികൾ വീണ്ടും വീണ്ടും ശക്തമായി പ്രഹരിക്കും തോറും അയാൾ കൂടുതൽ ശക്തനായി വന്നുകൊണ്ടേയിരുന്നു. ഒരു കുഞ്ഞൻ ദ്വീപിന്റെ സ്വപ്നങ്ങൾ മല പോലെ ചുവന്ന കാവൽക്കാരൻ വസീഞ്ഞ. കേപ് വെർദെ എന്ന് പറയുന്ന ടീമും വസീഞ്ഞയുടെ പോരാട്ടങ്ങളും കാലങ്ങളോളം അടയാളപ്പെടുത്തുന്നത് സ്പെയിനെതിരായിട്ടുള്ള ഒരൊറ്റ പോരാട്ടത്തിലാണ്. വടം പോലെ ഒരു ടീമിന് വേണ്ടിയിട്ട് ആ ഒരു പ്രതിരോധ മല അദ്ദേഹം കൂടുതൽ ശക്തമാക്കി. തന്റെ പ്രതിരോധ നിരയുടെ കരുത്തും ഒപ്പം വസീഞ്ഞയുടെ ഗംഭീര ഗോൾ മികവും ആ ഒരു മത്സരം എത്ര മാത്രം മനോഹരമാക്കിയെന്ന് ഓരോ ഫുട്ബോൾ ആരാധകരും ഒരു 100 വട്ടം പറയും. 40 നിറവിൽ പ്രായം വെറും നമ്പറാണെന്ന് വീണ്ടും അടിവരയിട്ട് വസീഞ്ഞ കളത്തിൽ തകർത്ത് പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഓരോരുത്തരും ഹൃദയം നിറഞ്ഞ് കൈയടിച്ചിട്ടുണ്ടാവും. വസീഞ്ഞയുടെ സേവുകൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു പുതിയ 7 സൃഷ്ടിച്ചിട്ടുണ്ടാവും. സ്പെയിനെ പോലെ പന്തിന്റെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിലും ഏത് തലത്തിൽ നിന്നും ഏത് മേഖലയിൽ നിന്നും അക്രമങ്ങൾ അഴിച്ചുവിടാൻ പറ്റുന്ന ടീമിന്റെ അക്രമങ്ങളെ ഒരു തരത്തിലും പേടിക്കാണ്ട് ശക്തമായി നേരിട്ട വസീഞ്ഞ ഒരു വലിയ പാഠമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് തരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം സ്വന്തം അമ്മയെ വേൾഡ് കപ്പിന്റെ ഈ വിശ്വവേദിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തതിന്റെ ദുഃഖം മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയതിനു ശേഷം വസീഞ്ഞ പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്നതും അമ്മയെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഫിഫ ആരംഭിച്ചതും ഒക്കെ സന്തോഷവും അഭിമാനവും ആ ഒരു കേപ് വെർദെയുടെ വൈസ് ക്യാപ്റ്റന് നൽകുന്നുണ്ടാവും. തീർച്ചയായിട്ടും വസീഞ്ഞയുടെ പ്രകടനം ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായ പ്രകടനങ്ങളിലൊന്നാണ്. വസീഞ്ഞയുടെ പ്രകടനം ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായ സന്ദേശങ്ങളിലൊന്നാണ്. പ്രായത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പേരിന്റെയും പെരുമയുടെയും പേരിലല്ല ഒരു താരങ്ങളും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്, പ്രകടനങ്ങളുടെ പേരിലായിരിക്കണമെന്നുള്ളതാണ്. വേൾഡ് കപ്പിന്റെ വിശ്വവേദിയിൽ വസീഞ്ഞ ലോകത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട്. 25 മാത്രം പ്രൊഫഷണൽ ഫുട്ബോളിന്റെ വലിയ ലോകത്തിലേക്ക് കാലെടുത്ത് വെച്ച ഈ ഒരു 40 വീണ്ടും വീണ്ടും പോരാട്ടത്തോടുകൂടി ഇങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കുകയാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ഇനിയും എനിക്ക് ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ടത്. ഈ ഒരു വേൾഡ് കപ്പിൽ ഇനിയും എനിക്ക് ഒരുപാട് ചരിത്രം എഴുതാൻ വേണ്ടിയിട്ടുണ്ടത്. ഏതായാലും കേപ് വെർദെ എന്ന് പറയുന്ന കുഞ്ഞൻ നാടും സ്വപ്നത്തിന്റെ കഥകൾ എഴുതി തുടങ്ങുകയാണ്. സ്പെയിനെതിരെ സമനില പിടിക്കുമ്പോൾ അവർക്കൊരു വിജയത്തെക്കാൾ സുന്ദരമായ ഒരു സമനിലയായിരുന്നു. ഈ വേൾഡ് കപ്പ് അങ്ങനെ സുന്ദരമായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ കഥകൾ തീരുന്നില്ല, കൂടുതൽ കഥകളുമായിട്ട് ഓടി വരാം. കൂടെ ഞാനച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Chennai beats
3: Tamil head of the hour
4: in the art of podumakkolanda

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
4: ഞാനൊരു പാട്ടു പാടാം.
3: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സ്റ്റുഡിയോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
5: Hi everyone, this is Vijay Shadas.
6: You're listening to
5: Radio Suno 91.7 FM.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. സ്കോർ ബോർഡിൽ ഒരു ടീമിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിലെ മനോഹരമായ നിമിഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ, മനോഹരമല്ലാത്തൊരു നിമിഷത്തെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ വേണ്ടിയിട്ടുള്ളത്. ആസ് എ പോർച്ചുഗൽ ഫാൻ, എന്തായാലും പോർച്ചുഗൽ കോംഗോ മത്സരം, അത് തീർച്ചയായിട്ടും പോർച്ചുഗൽ ആരാധകരെ സംബന്ധിച്ച് കംപ്ലീറ്റ്ലി നിരാശ നൽകിയിട്ടുള്ളൊരു മത്സരമായിരുന്നു. മധ്യനിരയിൽ ഇത്രയും ശക്തമായിട്ടുള്ളൊരു ടീമിന് മുൻനിരയിലെ ഏറ്റവും പ്രധാന പോരാളിയായിട്ടുള്ള റൊണാൾഡോന്റെ കാലുകളിലേക്ക് പോലും പന്തെത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. റൊണാൾഡോയുടെ ഭാഗത്തുനിന്നും മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് ഓരോ ഫുട്ബോൾ എക്സ്പേർട്ടുകളും പറഞ്ഞു ഇരിക്കുന്ന ഒരു ടൈം. സോ എന്തായാലും അതിനകത്തുള്ള വാദ പ്രതിവാദങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡോമിനൻസ് നഷ്ടമായ 6-ാം മിനിറ്റിൽ ഗോൾ അടിച്ചിട്ട് പിന്നീടുള്ള 84 മിനിറ്റുകളിലും കോംഗോയ്ക്കെതിരെ പന്തടക്കത്തിനപ്പുറം ഗോളടക്കത്തിലേക്ക് എത്താൻ കഴിയാതെ പോയിട്ടുള്ള വലിയൊരു പോരായ്മ ഈ ഒരു മത്സരത്തിൽ ഉടനീളം പോർച്ചുഗൽ നേരിട്ടിട്ടുണ്ടായിരുന്നു. റൊണാൾഡോ ഉൾപ്പെടെയുള്ള ഓരോ ടീംമേറ്റ്സുകളും ഇനി സ്വന്തമായി റിവ്യൂ ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തിരികെ വരുമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്ന സമയത്തെ ഈ ഒരു പോരാട്ടത്തിൽ കോംഗോയുടെ പോരാട്ടങ്ങളിൽ, കോംഗോയുടെ മധ്യനിരയുടെ പോരാട്ടത്തെ നയിച്ചതിൽ ഒരു ഇന്ത്യക്കാരനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ലോക റാങ്കിങ്ങിൽ 7-ാം സ്ഥാനത്തുള്ള പോർച്ചുഗലിനെ സമനിലയിൽ പൂട്ടിയ 43-ാം സ്ഥാനക്കാരായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യം കോംഗോയുടെ ആദ്യ 11-ൽ നമ്മുടെ ഇന്ത്യക്കാരനുണ്ടായിരുന്നു സാമുവൽ മുത്തുസ്വാമി. മത്സരത്തിൽ മുഴുവൻ സമയവും കളിച്ച കോംഗോന്റെ മധ്യനിരയ്ക്ക് നിയന്ത്രണം കൊടുത്തിട്ടുള്ള ഒരു പേര്. അങ്ങനെ സാമുവൽ മുത്തുസ്വാമിക്ക് തമിഴ് റൂട്ട്സ് ആണ്. എന്തായാലും അവിടെ നിന്ന് ഇപ്പൊ കോംഗോന്റെ താരമാകുന്നു. റൊണാൾഡോന്റെ പോർച്ചുഗലിനെ പൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പം എന്തായാലും കഥകളൊക്കെ

ഹാരിക്കേൻ എന്ന സുമ്മാവാ, ഹാരിക്കേന്റെ ടൈമാണ് ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു പറയാൻ വേണ്ടിട്ട് പറ്റൂല. കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഒരുവിധം ഒരുപാട് കിരീട നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു സന്തോഷത്തിൽ കൂടെ ആയിരിക്കും ഹാരിക്കേൻ നിൽക്കുന്നത്. ഇപ്പം ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് നല്ല തകർപ്പൻ ഫോമിൽ ഡബ്ലറൊക്കെ നേടി ഇങ്ങനെ ആവേശത്തോടുകൂടി നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തമായിട്ടുള്ള ക്രൊയേഷ്യ പോരാട്ടത്തിൽ വമ്പൻ പ്രകടനമായിരുന്നു ഹാരിക്കേന്റെ ഭാഗത്തു നിന്ന്. 2-4 ക്രൊയേഷ്യ മലർത്തി അടിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ ടൂർണമെന്റിൽ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു ടീമായിട്ട് തന്നെ ഇംഗ്ലണ്ട് തലയുയർത്തി പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ. ആദ്യ മത്സരങ്ങൾ കഴിയുന്ന സമയത്ത് ഏറ്റവും വമ്പന്മാർ ആരൊക്കെയാണ്, ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയമില്ലാണ്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇംഗ്ലണ്ടിന്. ഗോളടിയുടെ കാര്യത്തിൽ പലപ്പോഴും ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് വേദികളിൽ ഇത്തിരി വീക്ക്നെസ് കാണിക്കാറുണ്ട്. പക്ഷെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ 4 അടിച്ച് ഞങ്ങൾക്ക് ഇത്തവണ വീക്ക്നെസ് ഒന്നുമില്ല, വി ആർ സ്ട്രോങ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് ടീം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ട് ആരാധകർക്ക് തീർച്ചയായിട്ടും സമാധാനവും സന്തോഷമൊക്കെ നൽകുന്ന ഒരു കാര്യമായിരിക്കും. എന്നാലും ഓരോ മത്സരങ്ങളും അത്രമാത്രം ആവേശത്തോടുകൂടി അത്രമാത്രം എക്സൈറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ മത്സരങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ആവേശകരമാകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. ക്രൊയേഷ്യ ഇംഗ്ലണ്ട് മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ പകുതിയിൽ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ആയിരുന്നു. ഒരാൾ ഒരു ഗോളടിക്കുന്നു, സമനില ഗോൾ നേടുന്നു, വീണ്ടും ഒരു ഗോളടിക്കുന്നു, സമനില ഗോൾ പിടിക്കുന്നു, 2-2 ശക്തമായിട്ട് ഇരുവരും ആര് ജയിക്കും ആരുടെ പക്ഷത്തേക്ക് മത്സരം അറിയും എന്നുള്ളൊരു സംശയം നിൽക്കുന്ന സമയത്ത് രണ്ടാമത്തെ പകുതി വന്നപ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിനെ പിടിച്ചാൽ കിട്ടിയില്ല. എതിരാളികളുടെ ആ ഒരു ബോക്സിലേക്ക് നിരന്തരം അക്രമങ്ങൾ നടത്തി. 4-2 സ്കോറെങ്കിൽ പോലും അതിൽ കൂടുതൽ ഗോളുകൾ നേടാനുള്ള അവസരങ്ങൾ അവർ ഒരുക്കിക്കൊണ്ടേയിരുന്നു. എതിരാളികൾക്ക് വിശ്രമമില്ലാത്ത രീതിയിലുള്ള അക്രമങ്ങളിൽ 2 രണ്ടാം പകുതിയിൽ നേടി. അങ്ങനെ ഒരു വമ്പൻ വിജയം നേടി. ഗംഭീര ടീമാണ് ഇംഗ്ലണ്ടിന്റെ, ബെഞ്ച് സ്ട്രെങ്ത് ഉൾപ്പെടെ കിടിലിനാണ്. ആ ഒരു ടീമിന് ആ ഒരു കോർഡിനേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലാവും. നമ്മൾ ക്രൊയേഷ്യക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ആ ഒരു കോർഡിനേഷൻ കണ്ടു. ഈ രീതിയിൽ മുന്നോട്ട് കുതിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ചരിത്രം എഴുതുമോ? കാത്തിരുന്ന് കാണാം കൂടുതൽ കഥകളുമായിട്ട്. എല്ലാ ടീമുകളും ആവേശവും ആഘോഷവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പം കഥകളുടെ കൂടാരവുമായിട്ട് കൂടെ ഞാനുണ്ട് സ്കോർ ബോർഡിൽ. അച്ചു ആണ് റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM 91.7 FM
1: Qatar's favorite radio station. Favorite radio station. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു നിരവധി ക്യാഷ് പ്രൈസുകൾ 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഹലോ, നമസ്കാരം. ഞാൻ അജു വർഗീസ്.
4: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ
3: റേഡിയോ സുനോ കെ ടി.

0: Scoreboard, an exclusive sports roundup show.
1: സിദാനും മെസ്സിയും നേർക്കുനേർ സിദാനും മെസ്സിയും നേർക്കുനേർ വന്നപ്പോൾ മെസ്സി സ്കോർ ചെയ്തത് ഒരു ഹാട്രിക്കാണ്. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. ചരിത്രത്തിൽ കുറേ പുറകിലോട്ട് പോകണ്ടേ, ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് പോകണ്ടേ. അന്ന് ചെറുപ്പക്കാരനായിട്ടുള്ള മെസ്സിയും സിദാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ എന്നായിരുന്നു ആ ഒരു ഹാട്രിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ 2026 വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ആദ്യത്തെ മത്സരത്തിലാണ് ഈ ഒരു ഹാട്രിക്ക് സംഭവിച്ചത്. വീണ്ടും ഒരു കൺഫ്യൂഷൻ അല്ലേ, അൾജീരിയക്കെതിരായിട്ടുള്ള മത്സരത്തിൽ എങ്ങനെ സിദാൻ, മൊത്തം കൺഫ്യൂഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രാൻസ് ഫുട്ബോൾ ഇതിഹാസം സിദാന്റെ മകൻ ഇപ്പം കളിക്കുന്നത് അൾജീരിയ ടീമിലാണ്. അൾജീരിയയുടെ ആ ഒരു ഗോളിനെ ഓർമ്മയുണ്ടോ? ഗോൾ വലയ്ക്ക് മുൻപിൽ മെസ്സിയുടെ വലങ്കാൽ ഷോട്ടുകൾക്ക് മുമ്പിൽ പതറിപ്പോയിട്ടുള്ളൊരു ഗോളി. പതറിപ്പോയെന്നുള്ള വാക്ക് ഒരു ഒരു പ്രൊഫഷണൽ ഫുട്ബോളറിനോടൊപ്പം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നറിയാം. എന്നാലും ഗംഭീര പ്രകടനമെന്ന് പറയാൻ പറ്റില്ല. പുള്ളിന്റെ ഒരു മിസ്റ്റേക്ക് ഉൾപ്പെടെ മെസ്സിക്ക് ഒരു ഗോളാകാൻ സാധ്യമായിട്ടുണ്ട്. ലൂക്കാസ് സുദൻ ഫ്രാൻസിന്റെ തന്നെ ഭാഗമായിരുന്നു. അണ്ടർ 17 അണ്ടർ 20 ടീമുകളുടെ ഒക്കെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരു താരമായിരുന്നു. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിൽ അൾജീരിയയുടെ ഭാഗമായി കളത്തിലേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു തീരുമാനം ലൂക്കാസ് സുദൻ എടുക്കായിരുന്നു. ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടെ. കാരണം 1953 ഫ്രാൻസിലേക്ക് അൾജീരിയയിൽ നിന്ന് കുടിയേറിയവരാണ് സിദാന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് മകനിലേക്ക് എത്തിയ സമയത്ത് ലൂക്കാസ് സുദാൻ അൾജീരിയ എന്ന് പറയുന്ന തന്റെ അപ്പൂപ്പന്മാരുടെ ആ ഒരു പഴയ നാട്ടിലേക്ക് തിരികെ എത്താൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും ഫ്രാൻസിൽ നിന്ന് അൾജീരിയയിലേക്ക് എത്തി അവരുടെ ഒന്നാം നമ്പർ ഗോളിയായി കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 3 ഗോളുകൾ വഴങ്ങി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ 2 ഗോളുകൾ ലൂക്ക ഈ കളിയിൽ സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ലൂക്കാസ് സുദാൻ എന്നുള്ള പേര് കേട്ടിട്ട് എന്താ സിദാന്റെ പേര് അറ്റത്ത് വന്നത്? ആരാധന കൊണ്ട് വല്ലതും ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധന കൊണ്ടല്ല. ഫ്രാൻസ് ഫുട്ബോൾ ഇതിഹാസം സിദാന്റെ മകനാണ് അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാസ് സുദാൻ. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണ്.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000009 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
2: ഹലോ, നമസ്കാരം, ഞാൻ അഖില.

0: Scoreboard, an exclusive sports roundup show.
1: മെസ്സിയുടെ ഹാട്രിക്, ഹാരി കെയ്ൻ്റെ ഡബ്ള്, എംബാപ്പയുടെ ഡബ്ള്, എർലിംഗ് ഹാലൻഡിന്റെ ഡബ്ള്, അങ്ങനെ പേര് കേട്ട പേരുകളെല്ലാം പെരുമയുയർത്തി. അവരുടെ എല്ലാം പ്രകടനങ്ങൾ ശക്തമായിരുന്നു. ഇതിനിടയിൽ നിശബ്ദനായി പോയത് ഒരാൾ മാത്രമാണ്. മറ്റൊരു പേര് കേട്ട പേര്, ഫുട്ബോളിൽ പുതിയ ചരിത്രം എഴുതാൻ വലിയൊരു സ്വപ്നവുമായി കളത്തിലേക്ക് ഇറങ്ങിയ പറങ്ങിപ്പടയുടെ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. നമ്മൾ ഒന്നിച്ച് സ്പോർട്സ് ലോകത്തെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു ആദ്യഘട്ട മത്സരങ്ങളിലെ സങ്കടം എന്ന് പറയുമ്പോൾ തന്നെ മറ്റു ടീമുകളുടെ ആരാധകർക്ക് സന്തോഷമായിരിക്കാം. പക്ഷേ ഫുട്ബോൾ ലോകത്ത് നേടാവുന്ന നേട്ടങ്ങളെല്ലാം നേടിയെടുത്തിട്ടുള്ള, അടിക്കാവുന്ന ഗോളുകളെല്ലാം അടിച്ചു കൂട്ടിയിട്ടുള്ള, സ്വന്തം പേരിൽ റെക്കോർഡുകൾ കൂട്ടത്തോടുകൂടി കൂട്ടിവെച്ചിരിക്കുന്ന, റെക്കോർഡുകൾക്ക് എപ്പോഴും കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു പേര്, വേൾഡ് കപ്പിൽ ഒരു വലിയ സിഗ്നേച്ചർ പതിപ്പിക്കുക എന്നുള്ള സ്വപ്നം എത്രയോ കാലമായിട്ട് കൂടെ കൊണ്ടു നടക്കുന്നതായിരിക്കാം. എത്രയോ വേൾഡ് കപ്പുകളിൽ കരങ്ങി കലഞ്ഞ കണ്ണുകളുമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തിരിച്ചു നടക്കുന്നത് ആരാധകർ കണ്ടിട്ടുണ്ടാകാം. ഈവൻ ആരാധകരല്ലാത്തവർ പോലും കണ്ടിട്ടുണ്ടാകാം. അഹങ്കാരി എന്ന ടാഗ് ലൈനുകളോടൊപ്പം തന്നെ, സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുന്നവരോടൊപ്പം തന്നെ, കൈയടിക്കാനും കൂകി വിളിക്കാനും കൂടെ ഉള്ളവരോടൊപ്പം തന്നെ, ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴോ ഓരോ ഫുട്ബോൾ ആരാധകനും പറഞ്ഞിട്ടുണ്ടാകാം, ഇയാളും അർഹിക്കുന്നില്ലേ ഒരു വേൾഡ് കപ്പ് എന്നുള്ളത്. പലപ്പോഴും പല ടീമുകളുടെയും രക്ഷകനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് സ്വന്തം ടീമിനെ പറങ്ങിപ്പടയെ കോങ്കോ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ടീമിനെതിരെ വലിയ പോരാട്ടം നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. 7-ാം സ്ഥാനക്കാരും 43-ാം സ്ഥാനക്കാരും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. പക്ഷെ ബോക്സിനപ്പുറത്ത് കൃത്യമായ മേധാവിത്വം പുലർത്താൻ വേണ്ടിയിട്ട്, പന്തുകൾ കൃത്യമായി ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കൃത്യമായി പാസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഗോൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് സാധിച്ചില്ല. ഇത് റൊണാൾഡോയുടെ പരാജയമാണോ ടീമിന്റെ പരാജയമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ പല കോണുകളിൽ നിന്ന് കിട്ടുന്നുണ്ടാകാം. റൊണാൾഡോയ്ക്ക് പന്തെത്തിക്കുന്നില്ല എന്നുള്ള പരിഭവങ്ങൾ നമ്മൾ പലയിടങ്ങളിൽ പലരിൽ നിന്നും കേൾക്കുന്നുണ്ടാകാം. അതൊരു സൈഡിൽ നിൽക്കുന്നു. റൊണാൾഡോ കൃത്യമായിട്ട് ടീമിനെ മനസ്സിലാക്കി കളിക്കുന്നില്ല എന്നുള്ള പരിഭവങ്ങൾ കേൾക്കുന്നുണ്ടാകാം. അതൊരു സൈഡിൽ നിൽക്കുന്നു. ഈ വാദപ്രതിവാദങ്ങൾ എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇനിയൊരു തിരിച്ചുവരവിനും ഒരു ഉയർത്തെഴുന്നേൽപ്പിനുമാണ് ഈ ഒരു ടീം തയ്യാറാകേണ്ടത്. തോൽവിയല്ല, സമനിലയാണ് സംഭവിച്ചത്. ഈ സമനിലയിൽ നിന്ന് വിജയത്തിന്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, വിജയത്തിന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു രുചിയുണ്ടല്ലോ, ആ ഒരു രുചി ആ ഒരു ടീമിലേക്ക് റൊണാൾഡോയ്ക്കൊപ്പം ചേർത്ത് പിടിക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് വരണമെന്നുള്ളതാണ്. യൂറോ കപ്പ് അടിച്ചിട്ടുള്ള ടീമാണ്, യൂറോ കപ്പിൽ ചാമ്പ്യന്മാരായതിന്റെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ്. ഈ ഒരു ടീമിന് ഒത്തിണക്കത്തോടുകൂടി കളിച്ചു കയറി കഴിഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പും സാധ്യമായ ഒന്ന് തന്നെയാണ്. പക്ഷേ പോരാട്ടം എളുപ്പമല്ല. പോരാട്ടത്തിന് വേണ്ടി കളത്തിലിറങ്ങുന്ന ടീമുകളൊന്നും നിസാരക്കാരല്ല, ശക്തരാണ്. ഓരോ ടീമുകളും അവരുടേതായ തന്ത്രങ്ങളുമായി എത്തുമ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടീമിന്റെ ഒത്തിണക്കം എന്നുള്ളത് ഏതൊരു ആരാധകനും മനസ്സിൽ തൊട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും ഒത്തിണക്കത്തോടുകൂടി കളത്തിൽ പോരാട്ട മികവോടുകൂടി ഈ ടീമിന് തിരിച്ചു വരാൻ പറ്റട്ടെ എന്നിങ്ങനെ ആഗ്രഹിക്കുകയാണ്. മെസ്സിയും ഹാലൻഡും എംബാപ്പയും കെയ്നും ഒക്കെ ഗോളുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആദ്യത്തെ ഘട്ടം കഴിയുമ്പോൾ ഇനി ഗോളുകൾ കൊണ്ട് ആവേശമാകാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും കഴിയട്ടെ ആഗ്രഹിക്കുന്നു. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: Scoreboard, an exclusive sports roundup show.
1: ചോദിച്ചെടുത്തേക്കാണ് തിരിച്ചു വരികയാണ്. പക്ഷെ ഈ ചോദ്യം വീണ്ടും ചോദിക്കണോ? വേണ്ട, വീണ്ടും അതിന്റെ ഉത്തരം നീണ്ടു നീണ്ടു പോത്തേ ഉള്ളൂ. കാരണം ഉത്തരം കിട്ടാത്തത്ര മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ ഗെയിം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പിലെ മനോഹരമായ നിമിഷം എന്ന് പറയുമ്പോൾ ആയിരം ആയിരം നിമിഷങ്ങൾ ഒരുപക്ഷെ മനസ്സിലേക്ക് ഇതുവരെ ഉള്ളതിൽ തന്നെ ഓടിയെത്തുന്നുണ്ടാവും. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. വസീനിയന്റെ ആ ഒരു ഗോൾ കീപ്പിംഗ് അഴക് പലരുടെയും ഹൃദയം നേടിയെടുത്തിട്ടുണ്ടാകാം. 40-ാം വയസ്സിലും ഒരു ഗോൾ കീപ്പർ പറന്നെടുത്തത് ഒരു ടീമിന്റെ സ്വപ്നങ്ങളാണ്. ഒരു കുഞ്ഞൻ ദ്വീപിന്റെ സ്വപ്നങ്ങൾക്ക് സ്പെയിൻ എന്ന് പറയുന്ന വമ്പന്മാർക്ക് മുൻപിൽ തലയുയർത്തി പിടിച്ചു നിർത്താൻ പിടിച്ചു നിൽക്കാൻ വസീനിയുടെ പടയാളികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ കേരളത്തിലെ ഒരു പഞ്ചായത്തിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു നാട് കുറുസോവ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായിട്ടുള്ള അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇരിക്കാൻ മാത്രം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞുനാട് കുറുസോവ. അവര് ജർമ്മനിക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞെങ്കിലും ജർമ്മനിക്ക് മുൻപിൽ 7-1 പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും തിരികെ ഒരു ഗോളടിക്കാൻ അവർ കാട്ടിയിട്ടുള്ള കരുത്തിനാണ് കൈയടി കൊടുക്കേണ്ടത്. ഈ ഒരു വേൾഡ് കപ്പിന്റെ വിശ്വവേദിയിലേക്ക് ഓടിയെത്തിയതിനുള്ള മാനസിക മികവിനും കളി മികവിനുമാണ് കൈയടി കൊടുക്കേണ്ടത്. എത്ര മനോഹരമായിട്ടാണ് അവർ ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത്. ജർമ്മനി ആദ്യത്തെ ഗോളടിച്ച് ജർമ്മനിക്കെതിരെ സമനില ഗോളടിക്കുന്ന സമയത്ത് ആശ്വാസ ഗോളല്ല, സമനില ഗോളാണ് അവർ ആദ്യം അടിക്കുന്നത്. അവരുടെ പരിശീലകനായിട്ടുള്ള ഡിക്ക് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഒരുപാട് വമ്പൻ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുള്ള ആ ഒരു പരിശീലകൻ ഈ ഒരു ടീമിന്റെ ആ ഒരു ഗോളിൽ കിട്ടിയിട്ടുള്ള ഒരു മാനസിക ഉണർവ് എത്ര മാത്രം വലുതായിരിക്കും. പിന്നീട് ജർമ്മനി ഒരു വലിയ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കുഞ്ഞൻ ടീമിന് ആ ഒരൊറ്റ ഗോള് മതിയായിരുന്നു ഒരു വിജയത്തെക്കാൾ വലിയ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട്. ഏഷ്യൻ ടീമുകൾ ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ യൂറോപ്യൻ പോരാട്ടങ്ങളിൽ നിശബ്ദരായി പോകുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിശബ്ദരായി പോകുന്നില്ലായിരുന്നു. സൗത്ത് കൊറിയയും ജപ്പാനും ഖത്തറും സൗദി അറേബ്യയും തുടങ്ങിയ ഓരോ ടീമുകളും പോരാട്ടത്തിന്റെ ഏറ്റവും ശക്തമായ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടേയിരുന്നു. ഇനിയും ഈ കഥകൾ തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അത്ര മനോഹരമായ അധ്യായങ്ങൾ എഴുതി ഓരോ ടീമുകളും മുന്നോട്ട് കുതിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമല്ല. കപ്പുകൾ നേടുന്നതിലല്ല, പോരാട്ടങ്ങളിലാണ് വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയ മനോഹാരിതയെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, പോരാട്ടങ്ങളിൽ തന്നെയാണ് ഏറ്റവും വലിയ മനോഹാരിത. ആ പോരാട്ടങ്ങൾ തുടരട്ടെ. സ്വപ്നങ്ങൾക്ക് പിറകിൽ പോകുന്ന ഓരോരുത്തർക്കും ആ സ്വപ്നങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയട്ടെ. എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡ് ചെയ്യുമ്പോൾ ഞാനങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. വേൾഡ് കപ്പിന്റെ ആവേശത്തിലൂടെയും വേൾഡ് കപ്പിലെ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇനിയും അടുത്ത വീക്കെൻഡിൽ കുറെ വേൾഡ് കപ്പ് സ്റ്റോറീസുമായിട്ട് അടുത്ത ആഴ്ചയിലെ സൂപ്പർ സ്റ്റാറുകളുമായിട്ട് ഞാൻ ഓടിയെത്താം. കളികൾ മാറിമറിയുന്ന, ടീമുകളുടെ സ്ഥിതിഗതികൾ മാറിമറിയുന്ന, ചിലപ്പോൾ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരാഴ്ചയാണെങ്കിലോ നമ്മളെ കാത്തിരിക്കുന്നത്. പോരാട്ടങ്ങളുടെ പോർവിളികൾ കേൾക്കുന്ന മനോഹരമായ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. പൊരുതുക പോരാളികളെ.

0: സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM നിങ്ങളുടെ കൂടെ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാ ഉണ്ട് വിശേഷം? ജൂൺ 20-ാം തീയതി. അയ്യോ, ജൂൺ അങ്ങനെതാ, NTR ആവുന്നു. ആ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീക്കിലേക്ക് നമ്മൾ അങ്ങനെ കടക്കാനായിട്ട് പോവാണ്. ഇനി അടുത്ത ഈ ഒരു വരുന്ന ആഴ്ചയും കൂടി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നേ. ഈ ജൂൺ മന്ത് ഇങ്ങനെ ലാസ്റ്റിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ തന്നെ പകുതി ഓൾമോസ്റ്റ് അല്ലേ, ഈ ഒരു വർഷം തന്നെ തീരാറായല്ലോ എന്നുള്ളൊരു ഒരു തോന്നലാണ് മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് സാറ്റർഡേ ആണ്, കുറച്ചധികം ആൾക്കാർക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടാവും. ഡ്യൂട്ടിക്ക് പോകുന്ന വഴിയാണോ, ആണെങ്കിൽ ഒരു മെസ്സേജ് അയക്കൂ, ഗുഡ് മോർണിംഗ് മെസ്സേജസ് പോന്നോട്ടെ, എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് മെസ്സേജ് അയച്ചോളൂ. അതല്ല, ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഒന്നും ഇല്ല അഷ്ടമി, ഞങ്ങൾ ജസ്റ്റ് വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, മെസ്സേജ് അയച്ചു. കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്, കുറച്ച് അസൂയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു സമയത്ത് ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവാം ചിലപ്പോൾ. ഫസ്റ്റ് ഓഫ് ഓൾ വീക്കെൻഡ് കഴിഞ്ഞിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളും ഉണ്ടാവാം. കുറച്ച് പേർക്ക് കുറച്ച് മീറ്റിംഗ്സും കാര്യങ്ങളായിരിക്കാം. മറ്റ് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഇന്നും കൂടി ചിലരൊക്കെ കിടന്നുറങ്ങുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു സങ്കടം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സങ്കടമാണ്. അങ്ങനെ നമുക്ക് സത്യത്തിൽ പണ്ട് തോന്നിയിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കും. ഈ സ്കൂളിൽ പഠിക്കുമ്പം കൂടെ ബ്രദേഴ്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകണം, അവർക്ക് സ്കൂളിൽ പോകണ്ട എന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ദേഷ്യവും സങ്കടവും ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർ കിടന്നുറങ്ങുന്നുണ്ടാവും രാവിലെ പോകുമ്പോൾ. പ്രത്യേകിച്ചും എൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട് എൻ്റെ ബ്രദറുമായിട്ട്. സോ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ കോളേജിലാണ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം ഈ പറഞ്ഞ ആൾ ഇപ്പം ജോലിയൊക്കെ നോക്കാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കുറച്ച് നാൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ. അപ്പോൾ അവർ രാവിലെ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും, അതും രാത്രി ഫുള്ള് സിനിമ കണ്ടിട്ടാണ് ഈ കിടന്നുറങ്ങുന്നത്. അയ്യോ, അത് ആലോചിക്കുമ്പോൾ രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് 5 മണിയാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഉള്ളൊരു സങ്കടം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടേക്ക് 5 മണിയും കൂടിയാണല്ലോ, അതാണ് അതിലും വലിയ പ്രശ്നം. നാട്ടിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ആ സമയത്ത് എല്ലാവരും എഴുന്നേക്കും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം അതൊരു വലിയ പ്രശ്നമാണ്. ഇന്ന് എൻ്റെ മോളുടെ 3rd birthday ആണ്, ഒന്ന് വിഷ് ചെയ്യുമ്പോൾ. ഉറപ്പായിട്ടും നമ്മുടെ ഷെഫീർ കല്ലടയുടെ മെസ്സേജാണ്. ഷെഫീറിൻ്റെ മകൾ ഇസ്ലിൻ, അങ്ങനെ തന്നെയല്ലേ പേര്, ഇസ്ലിൻ മെഹക്ക്. ഓഹ്, ഇപ്പോഴത്തെ പേരൊക്കെ പ്രൊണൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ കഷ്ടമാണ്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ പേര്. കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താണ്, അതൊന്ന് പറയാമോ താങ്കൾ? ഇസ്ലിൻ മെഹക്കിന് എന്തായാലും എൻ്റെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കൂ. ഇസ, അയ്യോ എൻ്റെ പൊന്ന് ഷെഫീറെ, അന്ന പിന്നെ ഇസ എന്ന് പറഞ്ഞ പോരായിരുന്നോ? അന്ന് ഇസ കുട്ടിക്ക് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്.

ഈസയ്ക്ക് ബർത്ത്ഡേ ആഘോഷം നടക്കുന്നു, അല്ലെങ്കിൽ ഈസയുടെ ബർത്ത്ഡേ വിഷസ് നമ്മൾ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അൻസർ ട്രോജനും കൂടി ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കുകയാണ് കേട്ടോ. മിഥുന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എന്റെ ബ്രദറിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബ്രദറിന്റെ പേരാണ് അൻസർ. അപ്പൊ അൻസറെ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ അതാ നല്ലൊരു പാട്ടിലേക്ക് പോകുന്നു. ഓൾ ദി ബർത്ത്ഡേ ബോയ്സ് ആൻഡ് ഗേൾസ്, നല്ല നല്ല പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വെച്ചേരാട്ടോ.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
3: ഞാൻ ഒരു പാട്ട് പാടാം.
2: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സ്റ്റുഡിയോയിൽ നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
4: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: ഇന്നലെ എന്ന മൂവിയിൽ നിന്നും ദാസേട്ടനും ചിത്രശേഷിയും പാടിയ പാട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം എനിക്ക് നിങ്ങളോടും ഒരു പാട്ടിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. പാട്ട് എന്നല്ല, ഒരു പാട്ട് എന്നല്ല, ഒരുപാട് പാട്ടുകൾ, അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ.
1: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
2: ഞാനൊരു പാട്ട് പാടാം.
1: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സ്റ്റുഡിയോയിൽ നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000097 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
0: സോ നാളത്തെ ദിവസം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് ആയിരിക്കും എന്തായാലും നിങ്ങളൊക്കെ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം മെസ്സേജ് അയക്കുക 5000097. കറക്റ്റ് സമയത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അമീൻ്റെ മെസ്സേജ് വന്നല്ലോ. അമീനെ നാളെ വന്നിട്ട് പറയാതെ ഇന്ന് തന്നെ ഒരു ലോഡ് മെസ്സേജ് അയച്ചോ ഏതൊക്കെ പാട്ട് വേണം എന്നുള്ളത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നാളത്തെ ദിവസം, കാരണം ഇത് വേൾഡ് മ്യൂസിക് ഡേ ആണ്, അല്ലെങ്കിൽ ആൾക്കാരുടെ എല്ലാവരുടെ ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് കൊടുക്കണം എന്നുള്ളൊരു വലിയ ഇത് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടാവാം, ബട്ട് സ്റ്റിൽ നാളെ ജസ്റ്റ് ദ ലിസണേഴ്സ് പ്ലേലിസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000097. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഓൾസോ പ്ലേ ദാറ്റ് സോങ് ഫോർ യു ഗൈസ്. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കാം. ഹായ്, എൻ്റെ പേര് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹായ് ഞാൻ അഷ്ടമിയാണ്, എനിക്ക് ഇന്നത്തെ ലിസണേഴ്സ് പ്ലേലിസ്റ്റിൽ ഗോവിന്ദ ഗോവിന്ദ സോങ് ആണ് വേണ്ടത്. ഇത്രയും പറഞ്ഞാൽ മതി, അപ്പം തന്നെ പാട്ട് വരും. മനസ്സിലായോ? അതാണ് സംഭവം. അപ്പം നാളത്തെ ആ ഒരു ലിസണേഴ്സ് പ്ലേലിസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും വോയിസ് മെസ്സേജസ് പോന്നോട്ടെ, അത്രയും നല്ലത്. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി 5000097.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഹോം ഡെലിവറി.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Hi everyone, Jyotsna here.
4: You are listening to
3: Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: Chennai beats.
6: Tamil head of the hour.
7: In the art of podumakkolanda.

വെൽക്കം ബാക്ക് ഹോം ഡെലിവറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ചെറുതായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുന്ന പരിപാടിയിലേക്ക് ഇന്ന് കടന്നാലോ. ഒരു ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഒന്നൊന്നര ഗിഫ്റ്റാണ്. ഫുട്ബോൾ മാനിയ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ ഒഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ മാച്ചസിൻ്റെ അപ്ഡേറ്റും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് റേഡിയോസിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയും അതിനോടൊപ്പം ഓൺ എയറിലൂടെയും ഒക്കെ തന്നെ എല്ലാം

പോകുന്നത്, ആ കപ്പ് ആരുടെ കയ്യിലിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ, അതിപ്പോ ഒരു അർജന്റീനിയൻ ഫാനോ ബ്രസീലിയൻ ഫാനോ നേരത്തെ പോർച്ചുഗീസ് സ്പെയിൻ ജർമ്മനി അങ്ങനെ ഏത് ഫ്രാൻസ് ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ ടീം ജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ടീം അത് ആ ഒരു കപ്പെടുക്കും എന്നാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതല്ല മറ്റൊരു ടീം എടുക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ വേഗം ചെന്നിട്ട് കമൻറ്റ് ചെയ്തോളൂ ഏത് ടീമായിരിക്കും ഇത്തവണത്തെ ലോകകപ്പ് ഉയർത്താനായിട്ട് പോകുന്നതെന്ന്. പക്ഷെ ജസ്റ്റ് കമൻറ്റ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ആ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യണം, അത് ഷെയർ ചെയ്യണം. കമൻറ്റ് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ നിങ്ങൾ ആ ഒരു ഇത് ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ മൂന്ന് ഫ്രണ്ട്സിനെയും കൂടി ടാഗ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്നിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഫോളോ ചെയ്യുമ്പോഴും റേഡിയോ സുനോ മാത്രം ഫോളോ ചെയ്താൽ പോരാ, സിറ്റി എക്സ്ചേഞ്ച് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്, ക്യാപ്ഷൻ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ചെയ്യുക. സോ കമൻറ്റ് യുവർ പ്രഡിക്ഷൻ, ടാഗ് ത്രീ ഫ്രണ്ട്സ്, ഫോളോ റേഡിയോ സുനോ ആൻഡ് സിറ്റി എക്സ്ചേഞ്ച്. വളരെ സിമ്പിളാണ്, വേഗം പോയിക്കോളൂ, വേഗം ചെന്നിട്ട് വേഗം തന്നെ ഈ ഒരു ഞങ്ങളുടെ കോൺടെസ്റ്റിൽ പെട്ടെന്ന് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബിക്കോസ് ഒരു ഐഫോൺ കയ്യിൽ കിട്ടുന്നൊരു വലിയ അവസരമാണ്, മിസ് ചെയ്യണ്ടല്ലോ. വേഗം ചെല്ലോ, വേഗം ചെല്ലോ റേഡിയോസിനോടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നു. പക്ഷെ തിരിച്ചു വന്ന് എനിക്ക് കഴിഞ്ഞ മാച്ചസിൻ്റെ അപ്ഡേറ്റുകളിലേക്കും കടക്കാനായിട്ടുണ്ട്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
0: ഫുട്ബോൾ മാനിയ.
3: ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്താനായത് ബ്രസീലിനും ഇറ്റലിക്കും മാത്രമാണ്. അത് 1958 and 1962 ബ്രസീലിനെയും ഇറ്റലിയെയും കടാക്ഷിച്ച ഭാഗ്യം അർജന്റീനയ്ക്ക് ലഭിക്കുമോ? ഒരു രണ്ടാം കിരീടം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നു. മിറോസ്ലേവ് ക്ലോസയുടെ 16 goals മറികടക്കാൻ മെസ്സിക്കിനി 4 goals അകലം മാത്രം.
2: Let's play football.
0: Football Mania. Home delivery.

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoh 91.7 FM.

0: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇന്നത്തെ മാച്ചസിന്റെ അപ്ഡേറ്റും പറയണമല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും രാവിലെ ആയപ്പോഴും അല്ലെങ്കിൽ വെളുപ്പിനെ ഒക്കെ തന്നെ ഓരോ ദിവസങ്ങളിലും ആ മാച്ച് കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദിവസങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോ കഴിഞ്ഞ കുറച്ച് മാച്ചസിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കാം കേട്ടോ.
1: Valvoline by Aramco, trusted for 150 years, world's first motor oil brand. Visit Valvoline Quick Service, Salwa Road, Qatar. For premium service you can see and experts you can trust.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: അപ്പൊ ആ ഒരു ഫുട്ബോൾ ആവേശത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും. അപ്പൊ കഴിഞ്ഞ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ മാച്ചസ് നടന്നത് നോക്കുകയാണെങ്കിൽ, ഒന്ന് സ്കോട്ട്ലാൻഡ് മൊറോക്കോ മാച്ച് ഇന്ന് നടന്നതില് മൊറോക്കോ ഒരു ഗോൾ എടുത്ത് അങ്ങനെ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രസീൽ ആൻഡ് ഹെയ്തി തമ്മിലുള്ള ആ ഒരു മാച്ച് നടന്നപ്പോൾ എല്ലാ ബ്രസീലിയൻ ഫാൻസും ഭയങ്കരമായിട്ട് വെളുപ്പിനെ തന്നെ ഭയങ്കര ആവേശത്തിലാണ് ഈ ഒരു മാച്ച് കാണാനായിട്ട് റെഡി ആയിട്ടിരുന്നത്. സോ 3 ഗോളുകളാണ് ഇന്ന് ബ്രസീൽ ടീമിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ആൻഡ് ഓഫ് കോഴ്സ് അതിൽ 2 ഗോളുകൾ മാത്യൂസിന്റെ ഭാഗത്ത് നിന്ന്, അതും 23rd minute-ലും 36rd minute-ലുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 45 minutes കഴിഞ്ഞ് എക്സ്ട്രാ ടൈം എടുത്തപ്പോഴേക്കും നമ്മുടെ വിനീഷ്യസ് ജൂനിയറിന്റെ അടുത്തൊരു ഗോൾ. ഇതായിരുന്നു ഇന്നത്തെ ബ്രസീൽ ഹെയ്തി തമ്മിലുള്ള മാച്ചിന്റെ സമയത്ത് നടന്നിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മാച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അതായത് നമ്മുടെ തുർക്കി ആൻഡ് പരഗ്വേ. ആൻഡ് അതില് അങ്ങനെ ഒരു ഗോൾ എടുത്ത പരഗ്വേ ആണ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ മാച്ചും ഇപ്പൊ ആ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്നത്തെ ഓരോ മാച്ചസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ദിവസം തന്നെയാണ്. ഇന്ന് എടുത്തു പറയാനുള്ള ഒരു മാച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജർമ്മനി ആൻഡ് ഐവറി കോസ്റ്റ് തമ്മിലുള്ള 11 മണിക്ക് നടക്കാനായിട്ട് പോകുന്ന മാച്ചാണ്. പിന്നെ നെതർലൻഡ്സ് സ്വീഡൻ തമ്മിലുള്ള മാച്ചുമാണ് നടക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ അടുത്ത ദിവസത്തേക്കുള്ള അല്ലെങ്കിൽ വെളുപ്പിനെ നടക്കാനായിട്ട് പോകുന്ന മാച്ചസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ബ്രസീലിനെതിരെ കളിച്ച ഹെയ്തി, അപ്പൊ ആ ഒരു നാടും ആ നാട്ടിലെ കുറച്ച് ഭക്ഷണത്തിനെ കുറിച്ചിട്ടും ഒക്കെ എനിക്ക് പറയാനായിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ എത്താം, പക്ഷെ അതിന് മുൻപായിട്ട് ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Valvoline by Aramco, trusted for 150 years, world's first motor oil brand. Visit Valvoline Quick Service, Salwa Road, Qatar. For premium service you can see and experts you can trust.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: Texas. Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
6: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂട.
8: ചെന്നൈ ബീച്ച്.
9: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
10: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: Let's play football.
4: Football Mania.
5: ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്താനായത് ബ്രസീലിനും ഇറ്റലിക്കും മാത്രമാണ്. അത് 1958 and 1962 ബ്രസീലിനെയും ഇറ്റലിയെയും കടാക്ഷിച്ച ഭാഗ്യം അർജന്റീനയ്ക്ക് ലഭിക്കുമോ? ഒരു രണ്ടാം കിരീടം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നു. മിറോസ്ലേവ് ക്ലോസയുടെ 16 ഗോളുകൾ മറികടക്കാൻ മെസ്സിക്കിനി 4 ഗോളുകളുടെ അകലം മാത്രം.
3: Let's play football.
4: Football Mania.
5: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
6: ഞാനൊരു പാട്ട് പാടാം.
5: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സ്റ്റുഡിയോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000090017. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ
7: ഹോം ഡെലിവറി.

ഇന്നത്തെ ബ്രസീൽ ഫാൻസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗോളുകളെടുത്ത് അതിഗംഭീര ജയമായിരുന്നല്ലോ ഹെയ്ത്തിക്കെതിരെ ഇന്ന് ബ്രസീലിന് എടുക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് നമുക്ക് ആ ഒരു ചെറിയ നാട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹെയ്ത്തി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി അവിടുത്തെ ഭക്ഷണ രീതി എങ്ങനെയാണ്, അത് എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അതിലേക്കൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി ഹെയ്ത്തി എന്ന് പറയുന്ന അഗെയിൻ ഇറ്റ്സ് എ കരീബിയൻ കൺട്രി. ഒരുപാട് ഒരു ഫ്രഞ്ച് കൾച്ചർ ഒക്കെ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഹെയ്ത്തി എന്ന് പറയുന്നത്. ഹെയ്ത്തിയൻ ക്രിയോൾ എന്ന് പറയുന്ന ലാംഗ്വേജും ഫ്രഞ്ച് ലാംഗ്വേജും ആണ് അവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പോപ്പുലേഷൻ ഏകദേശം ഒരു 12 മില്യൺ പീപ്പിൾ ആണ് ആ ഒരു ഭാഗത്തുള്ളത്. കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരീബിയൻ സീയിൽ വെസ്റ്റ് ഓഫ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് ആൻഡ് ദ ഈസ്റ്റ് ഓഫ് ക്യൂബ, അവിടെയാണ് ഈ പറഞ്ഞ ഹെയ്ത്തി എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ഒരു കരീബിയൻ കൺട്രി ലൊക്കേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് ഫ്രഞ്ച് കൊളോണിയൽ റൂളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം മുതലേ ഉള്ള ഒരുപാട് ആ ഒരു എന്താ പറയുക അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൾച്ചറിലുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് അതിൽ വന്നിട്ടുണ്ട്. ഭയങ്കര വൈബ്രൻ്റ് ആണ് അവരുടെ ആർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പെയിൻറ്റിങ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര കളർഫുൾ കളർഫുൾ ആണ്. അവരുടെ ഫെസ്റ്റിവൽസും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് അവരുടെ ആ ഒരു ഫുഡിലേക്ക് വരാം, അതായത് ആ ഒരു ക്വിസീൻ എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കണം. ബേസിക്കലി കരീബിയൻ ക്വിസീൻ തന്നെയാണ്, ഒരു ബ്ലെൻഡ് ഓഫ് ആഫ്രിക്കൻ ആൻഡ് ഫ്രഞ്ച് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്പാനിഷിൻ്റെയും മിഡിൽ ഈസ്റ്റിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസസും കയറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഹേർബ്സും പെപ്പർ, ഒരുപാട് സിട്രസ് ഫുഡുകൾ, അതുപോലെ തന്നെ സ്പൈസസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റം ആണ് അവർക്ക് കൂടുതലുള്ളത്. അതിൽ തന്നെ ഒരു നാഷണൽ ഡിഷ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത് ഗ്രിയോട്ട് എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റം ആണ്. അതുപോലെ തന്നെ പിക്ലിസ് എന്ന് പറയുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ഈ കിംചി ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഐറ്റമാണ് ഈ പറഞ്ഞ പിക്ലിസ് എന്ന് പറയുന്നത്, നമ്മുടെ പിക്കിൾ പോലെ. അപ്പൊ അതിനകത്ത് ക്യാബേജ്, ക്യാരറ്റ് അല്ലെങ്കിൽ ബെൽ പെപ്പേഴ്സ്, പിന്നെ അങ്ങനത്തെ ഒക്കെ ഉള്ള സാധനങ്ങൾ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വിനീഗറൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ ഒരു പിക്ലിസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ റൈസ് ആൻഡ് ബീൻസ്, അതിനെ അവർ പറയുന്നത് ദിരി അക് പ്വാ എന്നാണ്. അതിന് ബേസിക്കായിട്ട് നമ്മുടെ ചോറും പയറും അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്ന സംഭവമാണത്. ഈ കിഡ്നി ബീൻസൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്നത് അതിനകത്ത്. പിന്നെ ബാക്കി ഒരുപാട് സംഭവങ്ങളുണ്ട്. പൗലറ്റ് എൻ സോസ് എന്ന് പറയുന്നൊരു ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര ഒരു പുളിപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീസണിങ് ഒക്കെ ഇട്ടിട്ടുള്ള ടൊമാറ്റോ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോസും കൂടി ആഡ് ചെയ്യുന്ന ഒരു ചിക്കൻ്റെ ഒരു കറി പോലെയുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ഞണ്ട്, കൊഞ്ച്, ഫിഷ് ഐറ്റംസിൻ്റെ എല്ലാം ഇത് വെച്ചിട്ടുള്ള പല പല വിഭവങ്ങളുണ്ട്, കാരണം കരീബിയൻ സീയിലാണല്ലോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കൾണറി എക്സ്പീരിയൻസ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്ത്തിയുടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പുതിയ അറിവാവട്ടെ. കുറച്ചധികം ഫുഡ് ഐറ്റത്തിൻ്റെയൊക്കെ പേര് പഠിച്ചില്ലേ, ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുടെയൊക്കെ തന്നെ പല പല ഫുഡ് ഐറ്റത്തിനെ കുറിച്ചിട്ടും അവരുടെ കൾച്ചറിനെ കുറിച്ചിട്ടും അവരുടെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടും ഒക്കെ തന്നെ അറിയാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക, ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: ആക്ഷൻ ദിനേശ അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

നമ്മളെല്ലാവരും ഫുട്ബോൾ ആവേശത്തിൽ തന്നെയാണ്. എല്ലാവരുടെയും ഉറക്കവും കാര്യങ്ങളും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ആകെ മൊത്തത്തിൽ അവതാളത്തിലാണല്ലേ. നമ്മൾ എന്തായാലും ആ ഒരു ഫുട്ബോൾ ഫീവറിൽ നിൽക്കുന്ന സമയത്ത് അത് നേരെ തിരിച്ച് നമ്മളെയും കൂടി ഹെൽത്ത് പരമായിട്ട് നോക്കുമ്പോൾ അത് ബാധിച്ചേക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് അവെയർ ആയിട്ടിരിക്കണം കേട്ടോ. കാരണം നമുക്ക് ഖത്തറിലെ വേൾഡ് കപ്പ് നടന്ന പോലെയല്ല ഇപ്പം നടക്കുന്നത്, അങ്ങ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ തന്നെ ആയതുകൊണ്ട് ആ ഒരു ടൈം ഡിഫറൻസ് വലുതാണ്. അപ്പം അതനുസരിച്ചിട്ട് നമ്മളുടെ ഉറക്കം, അതും നമ്മൾ കറക്റ്റായിട്ട് 7 മണിക്കൂറും 8 മണിക്കൂറും ഒക്കെ ഉറങ്ങേണ്ട സ്ഥലത്ത് ഇപ്പോൾ 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ ഉറങ്ങി ജോലിക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഉറക്കക്കുറവ് കാരണം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ റിയലൈസ് പോലും ചെയ്യില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ, പ്രത്യേകിച്ചും IMA കേരള റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ബേസിക്കലി അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ജീവിതം ഓഫ് സൈഡ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഉറക്കം, ഉറക്കത്തിന്റെ താളം തെറ്റുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒഴിവാക്കാൻ തീരെ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുള്ള മാച്ചസ് മാത്രം നിങ്ങൾ കണ്ടെത്തി ഇരുന്ന് കാണാനായിട്ട് നോക്കുക. അതിനു വേണ്ടി മാത്രം ചില ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഹൈലൈറ്റുകളിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഈ ഒരു ഉറക്കക്കുറവ് കൊണ്ടെത്തിച്ചേക്കാം എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു മത്സരം കാണുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളൊക്കെ ഭയങ്കര ഹൈ ഓൺ എനർജിയിലായിരിക്കും. ഭയങ്കരമായിട്ട് ആ ഒരു തോറ്റാലും ജയിച്ചാലും ഗോളടിച്ചാലും പെട്ടെന്ന് പെട്ടെന്നായിരിക്കും നമ്മളുടെ ഒരു ഉള്ളിലെ ആ ഒരു ഫീല് പുറത്തേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് എല്ലാം അതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് കുറച്ചധികം പ്രശ്നങ്ങളിലേക്ക് അതിനെ എത്തിച്ചേക്കാം. ചില സമയത്ത് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ വരെ എത്തിയേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അത് നിങ്ങളെ വല്ലാതെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. പിന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, TVയിലാണെങ്കിലും മൊബൈൽ ഫോൺ ടാബ് ഇതിലൊക്കെ തന്നെ ഒരു നീല വെളിച്ചം അല്ലെങ്കിൽ ഒരു ബ്ലൂ ലൈറ്റ് അതുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്യാൻ ഉള്ളൊരു ഒരു ഓപ്ഷനും ചിലപ്പോൾ കാണും. അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ബിക്കോസ് അത് വല്ലാതെ നമ്മളുടെ ഉറക്കത്തിൻ്റെ ഹോർമോൺസിനെ തടസ്സപ്പെടുത്താനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ ഒരു ഒറ്റ സ്ക്രീനിൽ മാത്രം നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക. മത്സരം നടക്കുന്നതിനിടയിൽ ഫോൺ എടുത്തിട്ട് വാട്സപ്പ് നോക്കുന്നു, അതിനിടയിൽ വാട്സപ്പ് അല്ലാതെ നമ്മൾ വേറെ ചിലപ്പം ഒന്ന് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ മെസ്സേജസ് ഇട്ട് ട്രോൾ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മുടെ അറ്റൻഷൻ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം സ്ക്രീനിലേക്കൊക്കെ തന്നെ നമ്മുടെ ആ ഒരു അറ്റൻഷൻ പോകുമ്പോൾ അതും പ്രശ്നമാണ്. പിന്നെ ഭക്ഷണം, ഈ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ എന്തൊക്കെ കഴിക്കുന്നോ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഉപ്പ്, ഒരുപാട് എണ്ണ കൂടിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ജസ്റ്റ് നമ്മളൊന്ന്

This is home delivery only on Radio Sunoh 91.7 FM.

വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മൾ ഹോം ഡെലിവറിയിൽ ഇനി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഓരോ രീതിയിലും, അതിപ്പോൾ മുടിയാണെങ്കിലും ഈവൻ സ്കിന്നാണെങ്കിലും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ മുഖത്തൊക്കെ ഇപ്പോൾ ചുളിവുകളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് വരികയാണെങ്കിൽ അത് തടയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാലോ, എങ്ങനെയിരിക്കും? ഹെൽത്ത് സോണിൽ ഇന്ന് ഞാൻ ചുളിവുകൾ മാറ്റാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, വിറ്റമിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കാൽഷ്യം ആണെങ്കിലും എല്ലാം അടങ്ങിയിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ക്യാരറ്റ്, മത്തങ്ങ, ബീട്രൂട്ട് പോലെയുള്ള വൈറ്റമിൻ എ അടങ്ങിയ പച്ചക്കറികൾ ശീലമാക്കുന്നത് ശരീരത്തിലെ ആ ഒരു വരൾച്ചയും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് തടഞ്ഞ് ജലാംശം നിലനിർത്താനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കും. പിന്നെ ഓറഞ്ച്, പപ്പായ, നാരങ്ങ എന്നിവ ഭയങ്കരമായിട്ട് ചർമ്മത്തിന് തിളക്കം കൂട്ടാനും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അതൊക്കെ ആ ഒരു ജലാംശമൊക്കെ തന്നെ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ നാൽപ്പാമരാതി തൈലം, അത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും അത് ഉപയോഗിച്ച് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പക്ഷെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ മുഖത്ത് സോപ്പിന് പകരമായിട്ട് ഈ പയർ പൊടി അല്ലെങ്കിൽ കടലമാവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ജെന്റിൽ ഫേസ് വാഷ് നല്ലതാണ്, പക്ഷെ മുഖത്ത് ഈ സോപ്പിട്ട് ഉരയ്ക്കുന്ന പരിപാടി അത് നിർത്തുന്നതായിരിക്കും നല്ലത്. ഞാൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരുമിച്ച് പറയാണ് കേട്ടോ, എവറി വൺ, എല്ലാവരുടെയും മുഖത്ത് ഈ സോപ്പിട്ട് ഭയങ്കര ഉരയ്ക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഒന്നെങ്കിൽ ഫേസ് വാഷ്, ജെന്റിലായിട്ടുള്ള ഫേസ് വാഷിലേക്ക് മാറുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കടലമാവ്, ഈ പറഞ്ഞ പയറുപൊടി, ഇതൊക്കെ വളരെ നല്ലതാണ്. അതിൽ തന്നെ ഒരു ലേശം മഞ്ഞളിട്ടിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും ഇതൊക്കെ ഭയങ്കര ഗുണകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ മുഖത്തിന്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്നു, ഇനിയും പറയാനായിട്ടുണ്ട്. പക്ഷെ കേട്ടോണ്ടേ ഇരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
4: യു ആർ ലിസണിംഗ് ടു
3: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: happiness.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ ഗണപതി ചന്ദു സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
0: ഹോം ഡെലിവറി.
4: വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ചധികം സ്കിൻ കെയർ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അതും വീട്ടിൽ തന്നെ സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. അപ്പം നമുക്കിനി നേരെ മുഖത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ചർമ്മം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് രക്തചന്ദനം എന്നൊക്കെ പറയുന്നത്. നാട്ടിൽ നിന്ന് വരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ആ നാട്ടിൽ വെക്കേഷനൊക്കെ പോകുന്നില്ലേ, അപ്പോൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പോകുന്ന ആൾക്കാരോടൊന്ന് പറഞ്ഞേൽപ്പിക്കാനോ മറക്കരുത് ഈ രക്തചന്ദനം കൊണ്ടുവരാനായിട്ട്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇരട്ടി മധുരവും ഒക്കെ തന്നെ ചേർത്തുകൊണ്ട് നല്ല പോലെ മുഖത്ത് ഇങ്ങനെ കുരുക്കളൊക്കെ തന്നെ മാറ്റി അടിപൊളിയാക്കാനായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് കഴുകി കളഞ്ഞാൽ നല്ലതാണ്. അതല്ല, ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു സലൂണിലൊന്നും പോകാൻ പറ്റുന്നില്ല, പക്ഷെ ഒരു ഫേഷ്യൽ എഫക്റ്റ് നമ്മുടെ മുഖത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ബ്ലീച്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര കെമിക്കൽ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അല്ലാതെ ഭയങ്കര നാച്ചുറൽ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നറിയോ, പപ്പായയും അതുപോലെ പഴവും ഒരേ അളവിലെടുത്തിട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് തേനും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് അത് കഴിഞ്ഞാൽ കഴുകി കളയാം കേട്ടോ. ഇത് നല്ലപോലെ ടാൻ റിമൂവ് ചെയ്യും, നല്ലപോലെ ഈ പറഞ്ഞ കറുത്ത പാടുകളൊക്കെ മാറ്റി. ആ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് എന്തിനാണോ ചെയ്യുന്നത് അത് നല്ലപോലെ കിട്ടും. പിന്നെ ഈ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ മാറ്റാൻ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ്, അത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാണ്, ഉരുളക്കിഴങ്ങ് ഇസ് ദ ബെസ്റ്റ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും തൈരും കസ്തൂരി മഞ്ഞളും തന്നെ കേട്ടോ അതും കൂടി ചേർത്തിട്ട് കുറച്ച് ലേശം നാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലപോലെ മുഖത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി എഫക്റ്റാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്, അത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കാര്യമാണ്. ബാക്കി ഞാൻ പറഞ്ഞതൊക്കെ എക്സ്പേർട്സിൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ ഈ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സംഭവം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞു തന്നു. ഇനി ഉണ്ട് എൻ്റെ അടുത്ത്, പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ അരികിലേക്ക് ഷെയർ ചെയ്യാമെന്ന് തോന്നുന്നു. സോ കീപ് ലിസണിങ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇത് ഹോം ഡെലിവറിയാണ്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട്

വെൽക്കം ബാക്ക്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇന്ന് പറഞ്ഞ് എനിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഒഫ്കോഴ്സ് ഹോം ഡെലിവറിയിൽ ഇന്ന് നമ്മൾ കുറച്ചധികം ഫുട്ബോളും അതിൻ്റെ കൂട്ടത്തിൽ അതിൽ നിന്നും ചില കൺട്രിയുടെ ആ ഒരു സ്പെഷ്യൽ ക്വിസീനെ കുറിച്ചിട്ടും അതിനോടൊപ്പം തന്നെ സ്കിൻ കെയറും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതിനിടയിൽ ഞാനൊരു വലിയ സമ്മാനം കിട്ടുന്നതിനെ കുറിച്ചിട്ടും കൂടി പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. സംഭവം ഒരു ഐഫോൺ കിട്ടുന്ന പരിപാടിയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫുട്ബോൾ സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആരവ് നടക്കുന്ന ഒരു സമയത്ത് 2026 ഈ ഒരു ഫിഫ ലോകകപ്പ് ആരുടെ കയ്യിലിരിക്കും, ആരാണ് അത് ഉയർത്താൻ പോകുന്നത്, ആരുടെ കയ്യിലേക്കാണ് ആ കപ്പ് എത്തുന്നത്, ഈ ഒരു ചോദ്യത്തിനുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അത് കറക്റ്റായിട്ട് മെസ്സേജിലൂടെയല്ല, നേരെ കുറച്ച് പേര് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ നേരെ റേഡിയോസിനോടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ആ ഒരു പോസ്റ്റിലാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. പക്ഷെ കമന്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പുവരുത്തുക റേഡിയോ സുനോ ആൻഡ് സിറ്റി എക്സ്ചേഞ്ച് ഈ രണ്ട് പേജുകളും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ടും അതിനോടൊപ്പം തന്നെ മൂന്ന് ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് നിന്നും ഈ ഒരു കമന്റ് സെക്ഷനിൽ നിന്നും ആ ഒരു ലക്കി വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഫോൺ കിട്ടാനായിട്ട് പോവുകയാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ്, ഗോ ടു റേഡിയോ സുനോ പേജ് റൈറ്റ് നൗ. ഇൻസ്റ്റഗ്രാമിലെത്തി ആ ഒരു മൂന്ന് ഫ്രണ്ട്സിനെയും ടാഗ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് അതും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് റേഡിയോ സുനോ ആൻഡ് സിറ്റി എക്സ്ചേഞ്ച്. ആൻഡ് ഓഫ് കോഴ്സ് സിറ്റി എക്സ്ചേഞ്ചുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇത്തവണത്തെ ഈ ഒരു ഫുട്ബോൾ മാനിയ ടൈമിൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഗിഫ്റ്റും ഒപ്പം തന്നെ ഒരു പ്രെഡിക്ഷൻ കോൺടെസ്റ്റും വെക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോണ്ട് മിസ് ദിസ് ചാൻസ് എന്ന് പറഞ്ഞ് ഇനി നമുക്ക് നാളെ രാവിലെ 10 മണിയാകുമ്പോൾ വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടിൽ ദെൻ ടാറ്റാ, ബൈ. ആൻഡ് ഓഫ് കോഴ്സ് ഇനിയും വീക്കെൻഡ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യൂ. ഇത് ഹാഫ് ഡേ ഉള്ളവരുണ്ടാവാം, ഫുൾ ഡേ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, ചിലർക്കൊക്കെ വർക്കേ ഇല്ലാണ്ട് ഇരിക്കുന്നവരുണ്ടാവാം. എന്തായാലും എൻജോയ് ചെയ്യൂ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞ് ബൈ എവ്രി വൺ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഹോം ഡെലിവറി.

സൂപ്പർ ഹിറ്റ്സ്.

0: ഏപ്രിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
2: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
3: ഹായ്, ഞാൻ നരേൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സിനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
0: Ningal kuru daily surprise. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ലൈഫിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
5: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
6: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ.
5: മോർണിംഗ് സവാരി,
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി.
8: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
11: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
12: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
1: 91.7 FM.

0: റിയാൽസും
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: വചനങ്ങളിലൂടെ.
1: ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൻടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
4: Hi, this is Aparna Balamurli.
5: You're listening to
4: Radio Sono 91.7 KTK to Kutuguda.
5: Super hits.
1: Music extravaganza.
6: Sono Super Hits.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: സൂപ്പർ ഹിറ്റ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
4: Super hit
5: music extravaganza.
6: Suno super hits.
4: Super hit.
7: Ningal paattu pariyu, njangal play cheyyam.
8: Njan oru paattu paadam.
7: Ee music day il ningalude playlist Radio Suno il ningalude ishta paattukal WhatsApp cheyyu 500-00-917 like. Aaswadikkam listeners playlist.
9: Listeners playlist.
7: World Music Deal.
10: Ittaya Chennamma.
11: Hi, I'm Sujaya Chichi. Ningal kettukondirikkunnathu Radio Suno 91.7.
12: Suno Bollywood.
13: Hindi hit of the hour.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Techie Talk.
2: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിംഗിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കിട്ടാൻ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവൂലേ. എന്താണെങ്കിലും വൈകുന്നേരം ഉഷാറായിട്ട് കളറാക്കിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും പറയേണ്ട സമയമായിട്ടുണ്ട്. സോ ഗൈസ്, വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. ടെക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന നമ്മുടെ പിൻട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിൻട്രസ്റ്റില് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അതായത് ആസ്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ എക്സ്പെരിമെന്റൽ AI ഫീച്ചർ. സംഭവം വേറെന്തിനും വേണ്ടിയിട്ടല്ല, നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു AI പവേർഡ് ഷോപ്പിംഗ് ആൻഡ് ഡിസ്കവറി അസിസ്റ്റന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയുകയാണ് നമ്മുടെ AI ഇടുക്കയിൽ ഫ്രണ്ടിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ AI നമ്മളുടെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സജഷൻസ് തരും. അതുപോലെ തന്നെ ഈ ഒരു AIയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് പിൻട്രസ്റ്റിന്റെ തന്നെ ഓൺ ടേസ്റ്റ് ഗ്രാഫ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈൽസ്, ഇൻട്രസ്റ്റ്, എസ്തെറ്റിക്സ് ഒക്കെ നോക്കിയിട്ട് അത് അനലൈസ് ചെയ്തിട്ട് കൂടുതൽ റെലവന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് നമുക്ക് കിട്ടുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ സെർച്ച് അല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്നൊരു കാര്യം സെർച്ച് ചെയ്തിട്ട് നാളെ വീണ്ടും വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് AI അതിന്റെ കോണ്ടെക്സ്റ്റ് ഓർത്തിട്ട് നമുക്കൊരു ലോങ് ടേം പ്ലാനിംഗ് കൂടുതൽ ഈസി ആക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. പിന്നെ പിൻട്രസ്റ്റ് പറയുന്നൊരു കാര്യമുണ്ട്, ഫ്യൂച്ചറിൽ ഷോപ്പിംഗും പ്രൊഡക്റ്റ് ഡിസ്കവറിയും ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കോൺവെർസേഷൻ ആയിട്ട് മാറുന്ന കാര്യമാണ്. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യം, ഗൂഗിൾ, മെറ്റ, ഓപ്പൺ AI പോലെയുള്ളവരൊക്കെ ഷോപ്പിംഗ് എക്സ്പെരിമെന്റ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പിൻട്രസ്റ്റും ദാ ഈ ഒരു റേസിൽ സ്ട്രോങ് എൻട്രി നടത്തിയിട്ടുള്ളത്. സോ ഫ്യൂച്ചറിൽ സെർച്ച് കുറയും, പകരം നമ്മൾ AIയോട് സംസാരിച്ച് ഇൻസ്പിറേഷൻസും റെഫറൻസും ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇതാണ് ഫ്യൂച്ചർ ഓഫ് ഷോപ്പിംഗ് ഡിസ്കവറി എന്ന് പറയുന്നത്. ദാ ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പാട്ടിലോട്ട് പോകാൻ പോവാണ്. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഇവിടെ കേട്ടോ. വെയിറ്റിംഗ് ആണ്, കൂടെയുള്ളത് ഹഫീസ് ആണ്. ഇത് ടെക് ടോക്കിന്റെ 8 ആയും

0: സുനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: ഹായ് നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Techie Talk.
1: രണ്ടായിരത്തി ഇരുപത്തി ആറില് ടെക് വേൾഡ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വേറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗൂഗിളിന്റെ പുതിയ ഫിറ്റ്ബിറ്റ് എയർ എന്ന് പറയുന്ന ഒരു ബാൻഡ്. അതിന്റെ അപ്ഡേറ്റ്സിലോട്ടാണ് നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത്. ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. സ്മാർട്ട് വാച്ച് ഇല്ലാതെ തന്നെ നമുക്ക് ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് സ്ക്രീൻ ഇല്ല എന്നാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഗൂഗിളിന്റെ പുതിയ ഫിറ്റ്ബിറ്റ് എയറിന്റെ കാര്യമാണ്. നോട്ടിഫിക്കേഷൻസ് ഇല്ല, കോൾസ് ഇല്ല, സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് ഇല്ല. പക്ഷേ നമ്മളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ഡേറ്റ 24/7 ഇത് ട്രാക്ക് ചെയ്യും. ശരിക്കും ഇതിന്റെ വെയിറ്റ് വെറും 12 grams മാത്രമാണ്. ഈ ഒരു സംഭവമാണ് നമ്മുടെ സ്ലീപ്പ്, ആക്ടിവിറ്റീസ്, റിക്കവറി, ഹാർട്ട് ഹെൽത്ത് എന്നിവയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി കൂടിയിട്ട് ഗൂഗിൾ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിറ്റ്ബിറ്റ് എയറിൽ ജെമിനൈ AI പവർ ചെയ്യുന്ന ഒരു ഗൂഗിൾ ഹെൽത്ത് കോച്ച് ഉണ്ട്. നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ, വർക്കൗട്ട് ഹാബിറ്റ്സ്, റിക്കവറി ഡേറ്റ ഒക്കെ അനലൈസ് ചെയ്തിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സജഷൻസ് ഈ ഗൂഗിൾ ഹെൽത്ത് കോച്ച് നമുക്ക് തരും. ഫോർ എക്സാമ്പിൾ, ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയില്ലേ, റിക്കവറി കുറവുണ്ടോ, വർക്കൗട്ട് ഇന്റൻസിറ്റി കുറയ്ക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് സജഷൻസ് ആയിരിക്കും തരാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്ലീപ്പ് ട്രാക്കിങ്ങും ഇതിന്റെ ഹൈലൈറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ സ്മാർട്ട് വേക്ക് ഫീച്ചർ വഴി ഡീപ് സ്ലീപ്പിലാണെങ്കിൽ കൂടിയിട്ടും ലൈറ്റ് സ്ലീപ്പ് സ്റ്റേജിൽ നിന്ന് ജെന്റിൽ വൈബ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ഉണർത്താനും ശ്രമിക്കാറുണ്ട്. സോ ബേസിക്കലി ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ബാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് ടെക് വേൾഡിൽ ഈ ഒരു ബാൻഡിനെ പറ്റിയിട്ട് ഇത്രത്തോളം ചർച്ചകൾ വരുന്നത്. ആൻഡ് റൈറ്റ് നൗ ഇത് US UKയിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സൂൺ വൈകാണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലും അവൈലബിൾ ആകും എന്ന് റിപ്പോർട്ട്സുകൾ പറയുന്നുണ്ട്. ബേസിക്കലി സ്ക്രീൻ കുറച്ച് നമ്മുടെ ഹെൽത്തിന് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക എന്നാണ് ഈ ഒരു നമ്മുടെ ഫിറ്റ്ബിറ്റ് എയറിന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. തൽക്കാലം ഇതിന്റെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പാട്ടിലോട്ട് പോകാൻ പോവാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
0: Messi, Ronaldo, Neymar, Modric. This is the last dance.
5: One last dance. This is the last dance.
3: 48 ടീമുകൾ ഒരേയൊരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, ഖത്തർ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
3: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
6: റേഡിയോ സുനോ 91.7 FM.

നമുക്ക് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് ഗൂഗിളിലാണ് തപ്പാൻ വേണ്ടിയിട്ട്. സെർച്ച് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇതിന്റെ വേറൊരു വേർഷൻ ഫേസ്ബുക്കിൽ വരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? അങ്ങനെയാണെങ്കിൽ വന്നിട്ടുണ്ട് ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് ഹഫീസ് ആണ്. യെസ്, ഫേസ്ബുക്കിൽ ഒരു മേജർ AI അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഓണസ്റ്റ്ലി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മെറ്റ വാണ്ട്സ് AI ടു ബി എവറിവെയർ ഇൻസൈഡ് ദ ആപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും AI യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI മോഡാണ്. ഇതൊരു ന്യൂ സെർച്ച് എക്സ്പീരിയൻസ് ആണ്. വിച്ച് മീൻസ് AI നോർമൽ സെർച്ച് ചെയ്യുന്ന റിസൾട്ട് കാണിക്കുന്നതിന് പകരം നമ്മൾ നാച്ചുറൽ ലാംഗ്വേജിലെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലുള്ള പബ്ലിക് പോസ്റ്റുകൾ, ഗ്രൂപ്പ്സ്, റീൽസ് ഇതിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് AI ഒരു സമ്മറൈസ്ഡ് ആൻസർ ജനറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ചോദിക്കുകയാണ് ബെസ്റ്റ് ബഡ്ജറ്റ് ഫോൺ ഇൻ 2026 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ AI ഫേസ്ബുക്ക് ഡിസ്കഷൻസിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്ത് ക്വിക്കായിട്ട് ആൻസർ തരും. പക്ഷേ ഇവിടെ വേറൊരു ചെറിയ കൺസേൺ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ യൂസേഴ്സ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ആൻസേഴ്സ് 100% അക്യുറേറ്റ് ആകണമെന്ന് ഗ്യാരണ്ടി ഇല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ടും നമുക്ക് ബാക്കിയുള്ള ആളുകളുടെ ഡിസ്കഷൻസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയിട്ട് അവിടെ വരുന്നുണ്ട്. സെർച്ച് മാത്രമല്ല, ആക്ച്വലി കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഈ എഡിറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും മെറ്റ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. പുതിയ AI ക്രിയേറ്റീവ് ടൂൾസ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത്സ്, ഹെയർ സ്റ്റൈല്, ആക്സറീസ് ഒക്കെ നമുക്ക് AI യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇനി ചാറ്റ് ബോർഡ്സിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ഫുട്ബോൾ മയമായതുകൊണ്ട് തന്നെ ഫുട്ബോൾ നമ്മൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ടീമിന്റെ ജേഴ്സീസ് വെച്ചിട്ട് നമുക്ക് വിർച്വലി ട്രൈ ഓൺ ഒക്കെ ചെയ്യാനുള്ള ഒരു സംഭവം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ അല്ലാണ്ട് ഒരു AI പവേർഡ് പ്ലാറ്റ്ഫോം ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ ഒരു അപ്ഡേറ്റ്സും അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് വന്നുള്ളൊരു അപ്ഡേറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ വട്ട് യു തിങ്ക്, പഴയ സോഷ്യൽ മീഡിയ ആപ്പായിട്ട് മാത്രം കാണണോ നമുക്ക് ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മുടെ ഫേസ്ബുക്കിൽ വരണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? എന്താണെങ്കിലും ഇതിനെ പറ്റി ഒന്ന് ആലോചിച്ചോ. തൽക്കാലം പാട്ടുകളുടെ കട്ട വെയിറ്റിംഗ് ആണ്. പാട്ടുകൾക്ക് ശേഷം ടെക് റൂമറുമായിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യും. ഇത് റേഡിയോസിനോ കീട്ട് കീട്ട് കൂട്ടുകൂടാൻ കൂടെയുള്ളത് ടെക് ടോക്കിൽ നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്.

0: Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: Namaskaram, I am Manju Varia.
4: You are listening to
3: Radio Suno. Radio Suno. Kettu kettu.
5: Ningal paattu pariyu. Njangal play cheyyam.
6: Njan oru paattu paadam.
5: Ee music dayil ningalude playlist Radio Suno il. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000917 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.

ഐഫോൺ ലവേഴ്സിന് ഇതാ ഈ ഒരു വർഷം വലിയൊരു സർപ്രൈസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. യെസ്, ടെക് റൂമറിന്റെ സമയമായിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് ഹഫീസ് ആണ്. കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടല്ലോ നമ്മുടെ ഐഫോൺ ആപ്പിൽ ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സെപ്റ്റംബർ വന്നു കഴിഞ്ഞാൽ പുതിയ ഐഫോൺ ലൈനപ്പ് മൊത്തം ലോഞ്ച് ആവുമെന്ന്. പക്ഷേ 2026 ആ ഒരു ട്രഡീഷൻ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് ഒരുപാട് റിപ്പോർട്ട്സുകൾ പറയുന്നുണ്ട്. ഇപ്പൊ വരുന്ന റിപ്പോർട്ട്സുകൾ പ്രകാരം സെപ്റ്റംബറിൽ ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നത് പ്രീമിയം മോഡൽസ് മാത്രമായിരിക്കും. അതായത് ഐഫോൺ 18 പ്രോ, പ്രോ മാക്സ്, പിന്നെ ഏറെ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഫോൾഡബിൾ ആയിട്ടുള്ള ഐഫോണും. അപ്പൊ നിങ്ങൾ വിചാരിക്കും റെഗുലർ ഐഫോൺ 18 എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്? സെപ്റ്റംബറിലല്ല, 2027 സ്റ്റാർട്ടിംഗിൽ ആവാൻ, ആ ഒരു ടൈം വരെ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ ടെക് വേൾഡിലുള്ള ആ റൂമർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇനി ഇങ്ങനെ ഒരു മാറ്റം ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയാം, ആപ്പിളിന്റെ ലൈനപ്പ് ഇപ്പൊ വലുതായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രോ, പ്രോ മാക്സ്, ഫോൾഡബിൾ എയർ, 18 റെഗുലർ 18, അങ്ങനെ ഒരുപാട് മോഡൽസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോഞ്ച് 2 ഫേസ് ആക്കി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാനും കൺസ്യൂമേഴ്സിന്റെ അറ്റൻഷൻ ഒരു ഇയറിൽ മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇവർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മേ ബി അതുകൊണ്ടായിരിക്കാം. പിന്നെ നമുക്കറിയാം ഇങ്ങനെ ഒന്ന് ഡിലേ ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മോഡൽ റെഗുലർ ഐഫോൺ 18 തന്നെ ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു റിസ്ക് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണോ അല്ലയോ എന്നൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും ഇതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതിന് ശേഷം ടെക് ടോക്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഈ ഒരു ആപ്പിൾ വിശേഷവും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ പാട്ടിലോട്ട് പോവാം. അതുപോലെ തന്നെ ഇന്നത്തെ ടെക് ടോക്കിയുടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയം കൂടിയിട്ടായിട്ടുണ്ട്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടി പൊളിയായിട്ടിരിക്കുക, വൈബ് ആയിട്ടിരിക്കുക, സ്റ്റേ ക്യൂരിയസ് ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ്. ദീസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ, ബൈ ബൈ ആൻഡ് ലവ് യു ഗൈസ്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്ദു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മെസ്സി, റൊണാൾഡോ, നെയ്മാർ,

0: ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: Adi, ende birthday celebration ende chelo ende.
3: Samsamindu mandi mandi.
4: Oof. ആകെ സെഡാണ് മോനെ.
5: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
7: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ.
8: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
4: ഞാനൊരു പാട്ടുപാടാം.
3: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000097 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
2: റേഡിയോ സുനോ
5: 91.7 FM.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: You are listening to Radio Sunil.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: നമസ്കാരം, ഞാൻ സന്തോഷ് കീഴാറ്റു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
0: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
4: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സ്റ്റുഡിയോയിൽ. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000-00917. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, വേൾഡ് മ്യൂസിക് ഡേയിൽ.

0: വചനങ്ങളിലൂടെ.
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: Let's play football.
3: Football Mania.
1: ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്താനായത് ബ്രസീലിനും ഇറ്റലിക്കും മാത്രമാണ്. അത് 1958-62 ബ്രസീലിനെയും ഇറ്റലിയെയും കടാക്ഷിച്ച ഭാഗ്യം അർജന്റീനയ്ക്ക് ലഭിക്കുമോ? ഒരു രണ്ടാം കിരീടം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നു. മിറോസ്ലേവ് ക്ലോസയുടെ 16 ഗോളുകൾ മറികടക്കാൻ മെസ്സിക്കിനി 4 ഗോളുകളുടെ അകലം മാത്രം.
2: Let's play football.
3: Football Mania.
4: Give me one touchdown, yeah. Give me two touchdowns.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
3: Namaskaram, njan cameraman Sujith Vasudev aanu. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: Hi everyone, this is Hari Charan here.
3: You're listening to
2: Radio Suno. Radio Suno, kettu kettu kootukoodam.

0: അല്ലേ. അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
7: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ബാലൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Let's play football.
0: Football Mania.
4: ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്താനായത് ബ്രസീലിനും ഇറ്റലിക്കും മാത്രമാണ്. അത് 1958 and 1962 ബ്രസീലിനെയും ഇറ്റലിയെയും കടാക്ഷിച്ച ഭാഗ്യം അർജന്റീനയ്ക്ക് ലഭിക്കുമോ? ഒരു രണ്ടാം കിരീടം? ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നു. മിറോസ്ലേവ് ക്ലോസയുടെ 16 goals മറികടക്കാൻ മെസ്സിക്കിനി 4 goals അകലം മാത്രം.
3: Let's play football.
0: Football Mania.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് until 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർകാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മെസ്സി, റൊണാൾഡോ,

0: by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
3: You are listening.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: It's time for Top 10.
1: 10. ഫൈനലി വീക്കെൻഡ് ഈസ് ഹിയർ എന്നൊക്കെ പറഞ്ഞു വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം വീക്കെൻഡ് വൈൻഡപ്പ് ചെയ്യുന്ന ടൈമിലാണല്ലോ ഞാനങ്ങനെ എത്താറ്. ഇന്നും പതിവ് തെറ്റിക്കുന്നില്ല, വീക്കെൻഡ് വൈൻഡപ്പ് ആയിട്ട് ഞാൻ ഇവിടെ സെറ്റാണ് വിത്ത് എ കിടുക്കൻ പ്ലേലിസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടോപ്പ് ടെന്നിൻ്റെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് കിടുക്കൻ എന്നതിലുപരി കുറച്ച് ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടുകളാണ് കൂടുതൽ. അതായത് നമ്മളൊക്കെ കേൾക്കുമ്പോഴേക്കും ആഹാ കൊള്ളാലോ, രസമുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന ചില പാട്ടുകളില്ലേ, അങ്ങനത്തെ ചില പാട്ടുകൾ. സോ ഇൻ എ വേ നമുക്ക് ഇത്തവണത്തെ വീക്കെൻഡ് വളരെ പീസ്ഫുൾ ആയിട്ട് വൈൻഡപ്പ് ചെയ്യാം എന്നോർത്തു. സോ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കെൻഡ് ധമാക്ക അങ്ങോട്ട് തുടങ്ങിയാലോ. യെസ്, ഈ ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ്ലി എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ ദിസ് ഈസ് ഫോർ യു ഗൈസ്. വെൽക്കം ടു ടോപ്പ് ടെൻ വിത്ത് മീ ചിച്ചു. ഈ സിനിമയുടെ പേര് തൊട്ട് വളരെ രസകരമാണ് കേട്ടോ. സത്യത്തിൽ സംഭവിച്ചത് എന്നാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ. ഇപ്പോഴത്തെ മൂവി നെയിംസ് ഒക്കെ ഭയങ്കര ക്യാച്ചിങ് ആണ്, രസമുള്ള പേരുകളായിരിക്കും. ഈ ഒരു സിനിമയിലെ പാട്ടാണിത് ഇന്ന് നമ്മൾ ടോപ്പ് ടെന്നിൽ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത്തവണത്തെ ടോപ്പ് ടെന്നിൽ കുറച്ച് ഫീൽ ഗുഡ് പാട്ടുകളുടെ ഒരു ഒരു ഒരു കുത്തഴുക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. യെസ്, ഈ ഒരു പാട്ട് വളരെ രസമുള്ള ഒരു പാട്ടാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം. എന്തെന്ത് സുന്ദരം എന്നാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. ഈ പാട്ട് ഭയങ്കര രസമുള്ള, അതായത് നമുക്കൊരു നാട്ടിൻപുറം ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കുഞ്ഞു പ്രണയം, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രണയം പറഞ്ഞു പോകുന്ന ഒരു പാട്ടാണ്. ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മളെയൊക്കെ മനസ്സിലും ഒരു ഒരു നിഷ്കളങ്ക പ്രണയം ഉണ്ടായിരുന്നിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രണയം ഉണ്ടാകുമല്ലോ. ആ ഒരു പ്രണയങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ടങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. യെസ്, ഒരു ഫീൽ ഗുഡ് പാട്ടോട് കൂടി പോസിറ്റീവായിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇന്നത്തെ വീക്കെൻഡ് റാപ്പപ്പ് ടോപ്പ് ടെൻ അങ്ങോട്ട് തുടങ്ങാൻ നേർത്തു. പിന്നെ ഈ ഒരു സിനിമയിലുള്ളതുപോലെ ഒരു നിധിയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. സോ അങ്ങനെ ലൈഫിലെ നിധി ചിലപ്പോൾ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതൊന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി ഓക്കെ ഇതാണ് എൻ്റെ ട്രഷർ എന്ന് തിരിച്ചറിയണം എന്ന് മാത്രം. മേ ബി അത് നമ്മൾ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ആകാം, നമ്മളുടെ കൊളീഗ് ആവാം, നമ്മളുടെ പാർട്ട്ണർ ആവാം, പാരൻസ് ആവാം, കുട്ടികളാകാം, ആരും ആകാം, തിരിച്ചറിയണം എന്ന് മാത്രം. യെസ്, അപ്പം ഇപ്പോൾ റൈറ്റ് ഓഫ് എൻ്റെ നിധി നിങ്ങൾ ഓരോരുത്തരുമാണ്. ഷേ, എന്ത് ക്രിഞ്ചാണ് ചിച്ചു എന്ന ഫീൽ ചെയ്തോ? അങ്ങനല്ല കേട്ടോ, ഞാൻ ശരിക്കും പറഞ്ഞു, റൈറ്റ് ഓഫ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. സോ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ദേ വരുന്നുണ്ട്. ഈ ഒരു പാട്ടോട് കൂടി നമ്മൾ ഇന്നത്തെ ടോപ്പ് ടെൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 10.

0: സുനോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
3: ഞാൻ ഒരു പാട്ട് പാടാം.
2: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
4: ഹായ്, ഞാൻ കമൽ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: Back to Top 10 Weekend Special Playlist. ദേ ഇവിടെ ഓൺ ആണ്, കൂടെയുള്ളത് ദ വൺ ആൻഡ് ഓൺലി ആർ ജെ ചിച്ചു ആണ്. ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ, ദിസ് ഈസ് റേഡിയോ സുനോ. എനിക്ക് ഉറപ്പാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ രണ്ട് പാട്ടുകൾ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയി സെർച്ച് ചെയ്യും. ബിക്കോസ് ഈ റിപ്പീറ്റ് മോഡിൽ കേൾക്കാൻ പറ്റുന്ന രണ്ട് പാട്ടുകളാണ്. ഇനി രണ്ട് പാട്ടുകളും രണ്ട് ഇൻഡിപെൻഡൻറ്റ് സോങ്സ് ആണ്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസിൻ്റെ പാട്ടുകളാണ്. ഈ റീസെൻ്റായിട്ട് നമുക്കിങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു സമയത്ത് സിനിമാ പാട്ടുകൾ മാത്രമായിരുന്നു, സിനിമാ ഗാനങ്ങൾ മാത്രമായിരുന്നു നമുക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട്. പണ്ടൊക്കെ കേട്ടോ, കുറേ നാളുകൾക്ക് മുമ്പ് ആൽബം സോങ്സൊക്കെ ഹിറ്റായിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും ഒരു കുറവ് വന്നിട്ട് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ കുറേയധികം ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസും ഇൻഡിപെൻഡൻറ്റ് പാട്ടുകളും ഇത് ഇടിച്ച് അങ്ങനെ കയറുന്നുണ്ട്. അല്ലെങ്കിൽ ഇടിച്ച് കയറുന്ന രണ്ട് രസമുള്ള പാട്ടുകളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. എടുത്തു പറയേണ്ടത് ഇതിൽ ഒരു പാട്ടിൻ്റെ മേക്കിംഗ് ആണ്. സോ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് നേരം എന്നുള്ള ട്രാക്കാണ്, ബൈ ഗോകുൽ കൃഷ്ണ ആൻഡ് ശബരിനാഥ് കെ. ഈ ഒരു നേരം എന്നുള്ള ഈ ഒരു പാട്ടിൻ്റെ വിഷ്വലൈസേഷൻ ഇസ് വേറെ ലെവൽ. ബിക്കോസ് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമ കാണുന്നൊരു ഫീൽ കിട്ടും. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു എങ്ങനെ ഒരു പാട്ട് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. കാരണം സിനിമ പറയാനായിട്ടുള്ള ഒരു പ്ലോട്ടില്ല, അതിനുള്ളൊരു ടൈമില്ല, ആകെയുള്ളത് 4-5 മിനിറ്റ് മാത്രമാണ്. ഇതിനുള്ളിൽ ഇത്രയും ഭംഗിയായിട്ട് ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിറകിലുള്ള എഫേർട്ട് ഈസ് വേറെ ലെവൽ. സോ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വിഷ്വലൈസ് ചെയ്ത ആൻഡ് സെറ്റ് ചെയ്ത ഒരു ട്രാക്കാണ് ദേവ് വരുന്നത്. നേരം എന്നുള്ള പാട്ട് നമ്മൾ കേൾക്കും. ആൻഡ് അതിൻ്റെ കൂടെ പതിയെ എന്നുള്ളൊരു ട്രാക്കുണ്ട്, ജോയലിൻ്റെ ട്രാക്കാണ്, പതിയെ ബൈ ജോയൽ. അയ്യോടാ, ആ ഒരു പാട്ടും എന്നെ ഇങ്ങനെ പിടിച്ചിരുത്തി കേട്ടോ. ഞാനത് കേട്ട് ലിറ്ററലി നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഫീൽ ഗുഡ് സ്ലോ മോഡിലേക്ക് കടക്കില്ലേ, അങ്ങനെ ഒരു ഫീൽ ഗുഡ് സ്ലോ മോയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചൊരു പാട്ടാണ് പതിയെ എന്നുള്ളത്. ലിറ്ററലി ഈ ഒരു പാട്ടിൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ചു. ബിക്കോസ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സാവധാനം പതിയെ വേണം ഉൾക്കൊള്ളാൻ. ഇപ്പോൾ ലൈഫിലേക്ക് പെട്ടെന്ന് ഒരാളൊക്കെ കടന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പതിയെ സാവധാനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സെറ്റാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പാട്ടും നമ്മൾ ഇതേ കേൾക്കും. സോ രണ്ട് ട്രാക്സ് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ കേൾക്കാൻ പറ്റിയ രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്സ്. സ്റ്റേ ചെയ്യുന്നുണ്ട്.
7: നമ്പർ 9.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

ഈ സാധാരണ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഈ ഫോക്ക് മോഡിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ അത് നമ്മളെ ഹിറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കിടുക്കൻ ട്രാക്കാണ് ഇത്. ഇനി നമ്മൾ ടോപ് ടെണിൽ കേൾക്കാൻ പോകുന്നത് ബാക്ക് ടു മൈ ഷോ വിത്ത് മീ ചിച്ചു. രവിമോഹൻ ഒരുപാട് കിടുക്കൻ സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. ഏറ്റവും റീസെന്റ്ലി ആളുടെ സിനിമകളുടെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ വ്യത്യസ്തമായ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിലൂടെയാണ് പോകുന്നത്. ആദ്യമായിട്ട് രവിമോഹനെ നമ്മൾ വില്ലനായിട്ട് കണ്ടത് ഏറ്റവും റീസെന്റ് ആയിട്ട് റിലീസായിട്ടുള്ള സുധാ കൊങ്കര മൂവിയിലാണ്, പരാശക്തിയിൽ. ആ ഒരു സിനിമയിൽ കണ്ടപ്പോഴേക്കും ലൈക്ക് നമ്മൾ കണ്ടു വളർന്ന ഒരു രവിമോഹൻ അല്ലെങ്കിൽ ജയൻ രവി അല്ല ഇത്, ഇത് വേറെ ആളാണ്, വേറെ ഡിഫറെന്റ് ആളാണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായി. ആൻഡ് സിനിമയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. ആൻഡ് ഇപ്പോൾ ഇത് വീണ്ടും ആളൊരു പരീക്ഷണത്തിന് മുതിർന്നിരിക്കുകയാണ്. ബിക്കോസ് ലൈഫിലെ തന്നെ, അതായത് രവിമോഹന്റെ ആക്ടിങ് കരിയറിലെ തന്നെ ആദ്യത്തെ ഒരു ഫുൾ ഫ്ലഡ്ജ് പൊളിറ്റിക്കൽ എൻട്രിയാണ് ഇത് നടത്തിയിരിക്കുന്നത് വിത്ത് ദ മൂവി കരാത്തെ ബാബു. മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഗ്ലിംസ് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഒരു പവർഫുൾ ആയിട്ട് ഒരു പൊളിറ്റീഷ്യനെ ഓൺ സ്ക്രീൻ. ആൻഡ് ഇപ്പോൾ വിജയ് ആക്ച്വലി തമിഴ്നാട്ടിൽ ഒരു കോളടക്കം തന്നെ സൃഷ്ടിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ ഒരു സിനിമ കുറച്ചും കൂടി ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ ഒരു സിനിമയിലെ പാട്ടാണിത് ഇനിയും നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ സിനിമയിൽ മീനാക്ഷി ഇളയരാജ എഴുതി പാടിയ പാട്ടാണ് ദേ വരുന്നത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ്, രസമുള്ളൊരു പാട്ടാണ്. രാസാതി രാസ ദേ വരുന്നുണ്ട് ഓൺലി ഓൺ റേഡിയോ സനോ വിത്ത് മീ ചിച്ചു. നമ്പർ 7.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
3: വെൽക്കം ബാക്ക് ടു മൈ ഷോ. ടോപ് 10 ആണ്. ചിച്ചുവാണ് ദേവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ഈ പ്രണയം ഇസ് ഓൾവേസ് എ പൈങ്കിളി എന്ന് പറയാം അല്ലേ? അതങ്ങനെയാണ്. പിന്നെ മാത്രമല്ല, ഈ പ്രണയത്തെ വളരെ കാവ്യാത്മകമായിട്ട് പല എഴുത്തുകാരും കണക്ട് ചെയ്തിട്ടുള്ളത് മോഷണമായിട്ടാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ ഹൃദയം മോഷ്ടിക്കുന്ന നല്ലവനായ കള്ളനാണ് ഓരോ എന്താ പറയുക പ്രണയിതാക്കളും എന്നൊക്കെ പറയാം അല്ലേ? ഓക്കെ, ഞാൻ ഇനി കൂടുതൽ പൈങ്കിളിയാവുന്നില്ല. കാരണം ഇപ്പോൾ കൂടുതൽ പൈങ്കിളിയായി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ക്രിഞ്ച് എന്നുള്ള ലേബലിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ അവിടേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് അന്തരൻ എന്ന മൂവിയിലെ പാട്ടാണ്. അടട തിരുട എന്നുള്ള ട്രാക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ചിന്മയാണ്. ചിന്മയുടെ പാട്ടുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ്. അതുപോലെ തന്നെ ഒരു ഹാർട്ട് ത്രോബ് മെലഡിയാണ് ഈ ഒരു ട്രാക്കും. രസമുണ്ട് കേട്ടിരിക്കാനായിട്ട്. ഈ ഒരു സിനിമയുടെ പ്ലോട്ടും രസകരമാണ് കേട്ടോ. കാർത്തിക് എന്ന പെൺകുട്ടിയാണ് ഈ സിനിമയിലെ നായിക. ആക്സിഡന്റലി ഇവൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ മരണപ്പെടുന്നു. അതിന് പിറകിലുള്ള ബാക്ക് സ്റ്റോറിയൊക്കെ അന്വേഷിച്ചിട്ട് പോയിട്ട് എന്താണ് ഈ ഒരു സംഭവം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന, ലൈക്ക് അതാണ് ഈ ഒരു മൂവിയുടെ ഒരു പ്രമേയം അല്ലെങ്കിൽ എന്താ പറയുക തീം എന്ന് പറയുന്നത്. സോ ബേസിക്കലി പ്രണയം തന്നെയാണ് ഈ ഒരു സിനിമയിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ അതേപോലെ ഈ ഒരു പാട്ടിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രണയം കാണാനും കേൾക്കാനും ഫീൽ ചെയ്യാനും പറ്റും. യെസ്, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൻഡ് വിത്ത് മീ ചിച്ചു.
4: Number 6.

0: It's time for Top 10.
1: ചില പാട്ടുകൾ അങ്ങനെയാണ്, ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് അറിയാതെ ആ ഒരു പാട്ടിലേക്ക് അങ്ങനെ ഇൻവോൾവ് ആവും. യെസ്, ബാക്ക് ടു ടോപ് ടെൻ. ടോപ് ടെന്നിന്റെ വെരി സെക്കൻഡ് അവറിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വൺസ് അഗെയിൻ സലാം, ആൻഡ് ദിസ് ഈസ് ആർ ജി ചിച്ചു വിത്ത് യു. ഈ മണിക്കൂറിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന ഈ ഒരു പാട്ട് സൗത്ത് ഇന്ത്യൻ സിനിമ ഏറെ ആദരിക്കുന്ന ഒരു മനുഷ്യനുള്ള ട്രിബ്യൂട്ടാണ്. ബിക്കോസ് ഈ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഡോർ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോയുടെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന സൗത്ത് ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയെ തന്നെ പുറം ലോകത്തേക്ക് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള, റോ ആയിട്ടുള്ള, ഒതന്റിക് ആയിട്ടുള്ള സ്പേസിലേക്ക്, അല്ലെങ്കിൽ അത്രയും വിശാലമായ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഒരു ഡയറക്ടറാണ് എന്ന് പറയാം. തമിഴ് മൂവി ഇൻഡസ്ട്രിയുടെ തന്നെ ആ ഒരു ലാൻഡ്സ്കേപ്പിനെ തിരുത്തി എഴുതിയ ദ വൺ ആൻഡ് ഓൺലി ഭാരതി രാജ.

0: ആളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഡയറക്ടറായിട്ടും റൈറ്ററായിട്ടും ഒക്കെ നമുക്ക് ആളെ അറിയാം. പക്ഷെ ഭാരതരാജ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായത് തിരുച്ചിറമ്പലം സിനിമയിലെ ധനുഷിന്റെ മുത്തച്ഛനായിട്ടാണ്. ആ ഒരു സിനിമ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ആലോചിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ജെം ഓഫ് എ പേഴ്സണെ നമുക്കൊരു മുത്തച്ഛനായി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. അത്രയും ഭംഗിയായിട്ടൊരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്ത് കാണിച്ച ഒരാളാണ്. ക്യാമറയ്ക്ക് മുൻപിൽ നിന്നാണെങ്കിലും ക്യാമറയ്ക്ക് പിൻപിലാണെങ്കിലും ഭാരതരാജയുടെ സിനിമകളും കഥാപാത്രങ്ങളും എന്നും നമ്മളുടെ കൂടെ ഉണ്ടാവും. സോ ആളെ നമ്മളൊരു ഒരു ഒരു ഒരു ബ്യൂട്ടിഫുൾ ആക്ടറായിട്ട് കണ്ടൊരു ഒരു പാട്ടാണിത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നിറം മാറും ഉലകിൽ എന്ന മൂവിയിലെ പാട്ടാണ്, പോയി വാരി എന്നുള്ള പാട്ടാണ്. രസമുള്ളൊരു പാട്ടാണ്, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ശരിക്കും ഈ ഒരു സിനിമ തന്നെ ഫാമിലി ബോണ്ടിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് സംസാരിച്ചൊരു സിനിമയാണ്. 2025 മാർച്ചിലാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത്. പക്ഷേ ഈ ഒരു പാട്ട് ഇപ്പോൾ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. സോ ആ ഒരു പാട്ട് തന്നെ ദേ നമുക്കങ്ങനെ കേൾക്കാം. ദിസ് ഈസ് ടോപ്പ് 10 ചിച്ചുവാണ് ഇവിടെ കൂടെയുള്ളത്, ഓൺലി ഓൺ റേഡിയോ സുനോ.
1: Number 5.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഒരു സുഗുരുജ് സന്തോഷ് പാട്ടായാലോ, മലയാളമല്ല കേട്ടോ, തമിഴാണ്. ബാക്ക് ടു ടോപ് ടെൻ വിത്ത് മീ ചിച്ചു. അൻപീഡായന എന്നുള്ളതാണ് മൂവി. തൊടുവാനതിൽ എന്നുള്ള പാട്ട് നമ്മളുടെ യുവനനുള്ളി ഒരുപാട് പ്രിയപ്പെട്ട, ഒരുപാട് ഇഷ്ടപ്പെട്ട സൂര്യ സന്തോഷാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അല്ലെങ്കിലും സൂര്യ സന്തോഷ് ഒരു പാട്ട് പാടുമ്പോഴേക്കും ആ പാട്ട് ഉറപ്പായിട്ടും ട്രെൻഡിങ് ആവാറുണ്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. സോ ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഇതേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അല്ല, ഈ ഒരു സിനിമ അൻപീഡായന പാരി ഇലവഴകന്റെ മൂവിയാണ്. ആള് എഴുതി ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ച സെക്കൻഡ് മൂവിയാണിത്. ഇതിനു മുമ്പ് പാരി ചെയ്ത മൂവി ജമാ എന്നുള്ളൊരു മൂവിയാണ്. എനിക്കൊന്നും തമിഴ്നാട്ടിൽ ഒരു കോലിളക്കം സൃഷ്ടിച്ചൊരു മൂവിയാണ്. ബിക്കോസ് ഈ ഒരു സിനിമയുടെ പ്രമേയം ഭയങ്കര ടച്ചിങ് ആയിരുന്നു. തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് തെരുക്കൂത്ത്. ഈ തെരുക്കൂത്തില് പെൺവേഷം കിട്ടുന്ന ഒരാള്, ആ ആളുടെ ലൈഫാണ് ജമ എന്നുള്ളൊരു മൂവി. ഈ ഒരു സിനിമയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പാരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ജമ മൂവിയിലെ നായികയുണ്ട് ജഗ. ഈ ജഗ എന്നുള്ളൊരു ക്യാരക്ടറിന് ആൾ ഇൻസ്പയർഡ് ആയത് സ്വന്തം വൈഫിൽ നിന്നാണ് എന്നുള്ളത്. ലൈഫിൽ നിന്നുള്ള പല ഇൻസിഡൻസും ചേർത്ത് സിനിമയാക്കുന്ന ഒരു ഡയറക്ടറാണ് പാരി ഇലവഴകൻ. ഡയറക്ടറാണ്, റൈറ്ററാണ്, ആക്ടറാണ്. സോ ഇതും ഈ അൻപീഡായന എന്നുള്ള മൂവിയും പാരി ഇലവഴകന്റെ മൂവി തന്നെയാണ്. ആ ഒരു സിനിമയിലെ പാട്ടാണ് ഇതേ നമ്മളിനി കേൾക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ ഒരു പാട്ടുകൂടെ നമ്മൾ കേൾക്കും, അത് ഇതേ മുരളി മൂവിയിലെ പാട്ടാണ്, വാമാ വാമാ എന്നുള്ള പാട്ട്. ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത, തമൻ മ്യൂസിക്കിലാണ്, ധനുഷാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ കാസ്റ്റിംഗ് രസമാണ് കേട്ടോ. നമ്മുടെ അദർവയും ഫഹദ് ഫാസിലും പ്രീതി മുകുന്ദനുള്ള ഒരു സിനിമയാണ്. ഫഹദ് ഫാസിൽ തമ്മിൽ അഭിനയിക്കുന്നു എന്നൊരു സന്തോഷം നമുക്കുണ്ട്. ആൻഡ് പ്രീതി മുകുന്ദൻ ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് സെൻസേഷൻ ആയിട്ടുള്ള ഒരു നടിയാണ്. ഈവൻ ബ്ലാസ്റ്റ് ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് മൂവി ഇങ്ങനെ റിലീസിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ ഇതേ മുരളി എന്നുള്ളത് 91 ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായി, ഇതേ. ഇത് നമ്മുടെ അദർവയുടെ അച്ഛൻ മുരളി സാറിന്റെ മൂവിയുടെ ടൈറ്റിൽ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ടൈറ്റിലെ സിമിലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളത് അദർവ പറഞ്ഞിട്ടുണ്ടായി. എന്റെ ആളുടെ ലേറ്റ് ഫാദറിനെ കുറിച്ച് ആൾ ഓർത്തൊരു ഇൻസിഡന്റ് കൂടെ ആയിരുന്നു ഈ ഒരു സിനിമയെ കുറിച്ചുള്ള കുറെ അധികം ഡിസ്കഷൻസ് ഒക്കെ. ആൻഡ് കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ തമൻ ആക്ച്വലി ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ ഒരു റോളും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനു മുമ്പ് തമൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ആക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് തമൻ ഒരു പക്ഷേ നമ്മൾ ആദ്യം കണ്ടത് 2003 ശങ്കറിന്റെ ബോയ്സ് മൂവിയിലെ കൃഷ്ണ, ആ കൃഷ്ണയാണത് ഈ തമൻ. സോ കൃഷ്ണ എന്ന തമന് വീണ്ടും നമ്മൾ സ്ക്രീനിൽ കാണാൻ പോകുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. സോ ഈ മൂവിയിലെ പാട്ട് നമ്മൾ കേൾക്കട്ടോ. രണ്ട് പാട്ടുകളാണ് കേൾക്കാൻ പോകുന്നത്, ഒന്ന് തൊടുവാനതിൽ എന്നുള്ള പാട്ട്, ആൻഡ് വാമാ വാമാ എന്നുള്ള ട്രാക്ക്. സ്റ്റേ ട്യൂൻഡ് വിത്ത് മീ ചിച്ചു, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

റിയൽ വേൾഡിന് പാരലലി ഒരു വിർച്വൽ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ മൾട്ടി യൂണിവേഴ്സ് എന്നൊക്കെ പറയും. ചില സമയത്ത് ചില യൂണിവേഴ്സുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ളത് സംസാരമാകാറുണ്ട് നമുക്കിടയിലും സോഷ്യൽ മീഡിയയിലും. ബാക്ക് ടു ടോപ് 10 ചിച്ചുവാണ് ദൈവയുടെ കൂടെ ഉള്ളത്. ലോകം വിശാലമാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി നമ്മളുടെ ഫോണിനുള്ളിലേക്ക് എത്തി നിൽക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമുക്ക് ലോകത്തിന്റെ ഒരു ഭാഗത്തിരുന്നുകൊണ്ട് ഏത് ഭാഗത്തിരിക്കുന്ന ആരുമായിട്ടും കണക്ട് ചെയ്യാം, ലോകത്തിന് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാനും സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളെക്കുറിച്ചുള്ള എ ടു ഇസഡ് കാര്യങ്ങൾ നമ്മളുടെ മൊബൈൽ ഫോണിനറിയാം. ഈവൻ നമ്മൾ മറ്റൊരാൾക്ക് അറിയാത്തൊരു സീക്രട്ടായിട്ട് നമ്മൾ മാത്രം സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളാണെങ്കിൽ കൂടിയും സാഡ് ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഫോണിനറിയാം എന്നുള്ളതാണ്. ലിറ്ററലി നമ്മളിലേക്ക് മൊബൈൽ ഫോണിന് നമ്മളെ കുറിച്ചുള്ള എ ടു ഇസഡ് കാര്യങ്ങൾ അറിയാം. സോ നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിനി കേൾക്കാൻ പോകുന്ന പാട്ട് ഐ ഡി ദ ഫേക്ക് എന്നുള്ള മൂവിയിലെ പാട്ടാണ്. ഈ സിനിമയിലെ ഇതിലെ തിരിയെന്നുള്ളൊരു ട്രാക്കുണ്ട്, അതും സൂര്യസന്തോഷ് പാടിയ പാട്ടാണ്. സൂര്യസന്തോഷും ഹനാൻഷയും നിഹാലും ചേർന്ന് പാടിയ ട്രാക്കാണ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത 2025 ജനുവരിയിലാണ് ഈ ഒരു മൂവി റിലീസ് ചെയ്യുന്നത്. ഒരു കുറച്ചധികം നാളുകൾക്ക് ശേഷം ഒരു ഹാഫ് ആൻ ഇയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് ഒ ടി ടിയിലേക്ക് ഈ ഒരു സിനിമ വരുന്നത്. ഒരു ധ്യാന ശ്രീനിവാസൻ സിനിമയാണ്. ഈ ഒരു സിനിമ തന്നെ സൈബർ ക്രൈമും ഐഡന്റിറ്റി തെഫ്റ്റും ഡിജിറ്റൽ ട്രോമയൊക്കെ ആയിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ബേസിക്കലി ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടേണ്ട സിനിമകളിൽ ഒന്നാണ് ഇത്. അതായത് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ട്രോമാസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, പക്ഷേ ഡിജിറ്റൽ ട്രോമയെക്കുറിച്ച് പല ആളുകളും സംസാരിക്കാറില്ല. നമ്മൾ ലൈഫിൽ പോലും കണ്ടിട്ടില്ലാത്ത പല ആളുകളും നമ്മളിടുന്ന ചില പോസ്റ്റുകൾക്ക് വന്ന് മോശമായിട്ട് കമൻറ്റ് ചെയ്ത് നമുക്കൊരു ട്രോമ തരാറുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്, പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബിക്കോസ് മറ്റൊരാളുടെ ലൈഫിലെ കയറി കമൻ്റ് അടിക്കാനുള്ള യാതൊരു റൈറ്റും നമ്മൾക്ക് ആർക്കുമില്ല. നമുക്ക് കമൻസ് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, വിമർശിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ വിമർശനം പോലും ഭയങ്കര റൂഡായി പോകുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ അവസരങ്ങളും നമുക്കുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവില്ല. നമ്മൾ പോയി അവിടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താലേ നമുക്കൊരു സന്തോഷമുള്ളൂ. അത് കണ്ട് ആ ഒരാളെ വിഷമിക്കുകയില്ല എന്നുള്ളതൊന്നും പല ആളുകളുടെയും കൺസേണേ അല്ല. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സ്പേസാണ്. നമ്മൾ ചിലപ്പോൾ പറയുന്ന ചില വാക്കുകൾ മറ്റേയാൾക്ക് സമ്മാനിക്കുന്ന ട്രോമ എന്ന് പറയുന്നത് അത് ഭയങ്കര ഹ്യൂജ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു മൂവിയിലെ പാട്ടാണ് നമ്മളിതേ അങ്ങനെ കേൾക്കാൻ പോകുന്നത്. ഓൺ ടോപ് 10 വിത്ത് മീ ചിച്ചു. Number 2.

0: ഞങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ട് പാടാം.
0: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സിനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000997 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്, ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.

0: നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
1: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: വെൽക്കം ബാക്ക്. നമുക്ക് അങ്ങനെ വീക്കെൻഡ് പ്ലേ ലിസ്റ്റ് റാപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. നമുക്ക് നൈസ് ആയിട്ട് ഇന്ന് കോട്ടയം വരെ പോയിട്ട് വന്നാലോ. യു ആർ ലിസണിംഗ് ടു ടോപ് 10 ആൻഡ് ദിസ് ഈസ് യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ വിത്ത് മീ ചിച്ചു. നമ്മളിത് ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് ഡബിൾ ജെയ്ത റാപ്പറിന്റെ ട്രാക്കാണ്, വിച്ച് ഈസ് കോട്ടയം കൺമണി. ഈ ഒരു പാട്ട് രസമുണ്ട് കേട്ടിരിക്കാൻ കേട്ടോ. വൈബുള്ളൊരു ട്രാക്കാണ്, ഒരു ഒരു കല്യാണ മോഡിൽ കേൾക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. ആൻഡ് ഇതിന്റെ വിഷ്വലൈസേഷൻ ഈസ് നത്തിങ്, ജസ്റ്റ് ഒരു ആനിമേഷൻ ഒക്കെയാണ്, ഡാൻസ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം. രസമുണ്ട് അത് കാണാനും കേൾക്കാനും. ഓക്കെ, അതിൽ ഈ ഒരു പാട്ട് തുടങ്ങുന്നത് പഴയ ഒരു പാട്ടിൽ നിന്നാണ്. 1974 നെല്ല് എന്നൊരു സിനിമയുണ്ട്. ഈ സിനിമയിലെ ലെജൻഡ്സ് ഒന്നിച്ചൊരു പാട്ടുണ്ട്. വയലാർ എഴുതി, സലിൽ ചൗധരി കമ്പോസ് ചെയ്ത്, ലതാ മങ്കേഷ്കർ പാടിയ ഒരു പാട്ടുണ്ട്, കദളി ചെങ്കതിൽ എന്നുള്ള പാട്ട്. ആ ഒരു പാട്ടിന്റെ ട്രാക്കിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ലതാ മങ്കേഷ്കർ മലയാളത്തിൽ പാടിയിട്ടുള്ള ഒരേ ഒരു പാട്ടാണ് കദളി ചെങ്കതിൽ എന്നുള്ള പാട്ട്. ഈ ഒരു പാട്ട് പാടാനായിട്ട് ആൾ ഒരുപാട് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ആ മലയാളം പ്രൊനൗൺസ് ചെയ്യുമ്പോഴേക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് ശരിയാകുമോ എന്നുള്ളൊരു ടെൻഷൻ, അതൊക്കെ കൊണ്ടാണ് ലതാജി അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷേ സലിൽ ചൗധരി സാറാണ് ആ ലതാജിയെ കൊണ്ട് സമ്മതിപ്പിച്ച് മലയാളത്തിൽ ഈ ഒരു പാട്ട് പാടിച്ചത്. പിന്നീട് നടന്നത് ഹിസ്റ്ററിയാണ്. ആൻഡ് ഈ ഒരേ ഒരു പാട്ട് മാത്രമാണ് ലതാജി മലയാളത്തിൽ പാടിയിട്ടുള്ളത്. ആ പാട്ടിൽ നിന്നാണ് ഈ ഒരു കോട്ടയം കൺമണി എന്നുള്ള ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു വൈബ് പാട്ടോട് കൂടി ഇന്നത്തെ ടോപ്പ് 10 അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് ഞാൻ ഓർത്തു. അപ്പൊ എന്തായാലും പ്ലേലിസ്റ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും വിശേഷങ്ങളും എങ്ങനെയുണ്ടായി എന്നൊക്കെയുള്ള ഒപ്പീനിയനൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കാൻ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. ടു മൈ ഇൻസ്റ്റാ ഐ ഡി RJ ചിച്ചു CHICHU. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ എന്തേ എങ്ങനെയൊക്കെ ഇറങ്ങാണ്. നമുക്കിനി വീണ്ടും അടുത്ത വീക്കെൻഡ് ഇതേപോലെ ഒരു ഒരു ഒരു അടിപൊളി പ്ലേലിസ്റ്റുമായിട്ട് കേട്ടുമുട്ടാം. ഓക്കെ ദെൻ, എല്ലാവർക്കും ഒരു ഹാപ്പി നൈറ്റ് വിഷ് ചെയ്യുന്നു. ഇന്നലെ നമസ്കാരം, ഇപ്പോ സലാം, കൽക്കിലി ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് RJ ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.
4: നമ്പർ 1.

0: Radio Sino 91.7 FM.
1: Qatar's favorite radio station.
0: Kete kete, koot kooda.
2: Radio Sino.
3: Bookmark.
1: Bookmark.
3: With RJ Nanda.
4: ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഹായ് ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. പതിവിന് വിപരീതമായിട്ട് ചെറിയ രീതിയിൽ കവിതയൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചതിന് പിന്നില് ഒരു പെർട്ടിക്കുലർ കാരണമുണ്ട്, ഒരു പ്രത്യേക കാരണമുണ്ട്. അത് വഴിയേ ഞാൻ പറയാം. എന്തായാലും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വരികള് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആവുക, ഏറ്റവും കൂടുതൽ കണക്ട് ആവുക നമ്മൾ പ്രവാസികൾക്കായിരിക്കും. ചെറിയ പ്രായത്തിൽ ഈ കവിത വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഇത് വെറും വാക്കുകൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചിരുന്ന ചെറിയ കുട്ടി കവിതകൾ മാത്രമായിരുന്നു. പക്ഷേ കുറച്ചുകൂടി ഒന്ന് മുതിർന്നപ്പോ അല്ലെങ്കിൽ വളർന്നപ്പോ അത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറി. പ്രവാസത്തിന് ശരിക്കും അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. കാരണം നാട് എന്ന് പറയുന്ന ആ ഒരിടം നമ്മളെ അത്രമേൽ കണക്ട് ചെയ്യുന്നൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി തരാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് പ്രവാസം വേണ്ടി വന്നു എന്ന് തന്നെ വേണം പറയാൻ. ലൈഫില് ഒരിക്കലെങ്കിലും സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിൽ വന്ന് ആ നാടിനെ സ്വന്തം നാടായിട്ട് കണ്ട്, അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്പേസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഒരിക്കലെങ്കിലും ഒന്ന് നോക്കണം, അപ്പോഴാണ് ശരിക്കും നമ്മുടെ നാടിന്റെ ആ ഒരു വില നമ്മൾ മനസ്സിലാക്കുള്ളൂ. മോഡേൺ ലൈഫ് സ്റ്റൈലിന് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മോഡേൺ ലൈഫ് സ്റ്റൈലിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊന്നും എത്താത്തൊരു കാരണം ഉണ്ടെങ്കിൽ പോലും ആ കാരണമാണ് അതിനെ യുണീക്കാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അതിനെ വ്യത്യസ്തമാക്കി മാറ്റുന്നതെന്ന് നമ്മളെ റിയലൈസ് ചെയ്യുന്ന ഒരു സമയം ദാ അതിപ്പോഴാണ്. നാട്ടിൽ നിന്നുള്ള ഓരോ വരവും ഓരോ പ്രവാസിയെ സംബന്ധിച്ചും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വേദന തന്നെയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തെയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വരുമ്പോൾ നമ്മുടെ വേരുകളെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. ആ വേരിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഏത് ലോകത്ത് സഞ്ചരിച്ചാലും ഏതിടങ്ങളിൽ പോയി താമസിച്ചാലും നമ്മുടേതായിട്ടൊരു എംപയർ ബിൽഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ബിൽഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ സ്റ്റോറി ആയിട്ടാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. കഥ ഏതാണെന്നും കഥാകാരൻ ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. നന്ദയാണ് കൂടെയുള്ളത് ബുക്ക്മാർക്കുമായിട്ട്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യോർ എവറി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂ.

0: रेडियो सुनो 91.7 FM
1: कतर्स फेवरेट रेडियो स्टेशन
0: बुकमार्क
1: विद आरजे नंदा.
2: എത്ര ഉയരത്തിൽ പറഞ്ഞാലും സമ്മാനം മേടിക്കണമെങ്കിൽ ലാസ്റ്റ് നമ്മൾ താഴെ തന്നെ എത്തണം എന്ന് പറയുന്ന പോലെ, ഏതൊക്കെ ലോകത്ത് സഞ്ചരിച്ചാലും ഏതൊക്കെ ഇടങ്ങളിൽ പോയി താമസിച്ചാലും ഒടുവിൽ മലയാളികളുടെ മനസ്സ് കൊതിക്കുന്ന ഒരിടമുണ്ട് തിരികെ എത്താൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ നാടാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഈ നാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പം അത് ചുരുക്കം ചില വ്യക്തികളിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തിലേക്കോ മാത്രമുള്ളൊരു യാത്രയല്ലാട്ടോ. പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നല്ല നല്ല ഓർമ്മകളിലേക്ക്, ആ ഓർമ്മയുടെ ഭാഗമായിട്ടുള്ള ചില വ്യക്തികളിലേക്കും ചില നല്ല ഇടങ്ങളിലേക്ക് കൂടിയാണ്. ആ ഇടങ്ങൾ തേടിയുള്ള യാത്രയാണ് ഇന്ന് ബുക്ക്മാർക്കില്. അധികം സസ്പെൻസിലേക്ക് ഞാനിനി പോകുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ നൊസ്റ്റാൾജിയാന്നോ അല്ലെങ്കിൽ ഗ്രഹാതുരത എന്നൊക്കെ പറയുന്ന വാക്കുകള് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഇതേ കാലത്ത് തന്നെയാണ് ഈ ഒരു പുസ്തകത്തെ കുറിച്ച് പറയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് എനിക്ക് തോന്നി. സ്വന്തം പേരുകളെ തിരിച്ചറിയാൻ കഴിയാത്ത പലർക്കും അതിന്റെ മൂല്യം ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചില വാക്കുകളിലൂടെയാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലിലെ അത്തരത്തിലുള്ള വാക്കുകളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര.
0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. 917
4: Joy Alukas 917 evenings
5: presented by
6: Joy Alukas world's favorite jeweler
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam call 4001707
9: in association with
10: Doha Bank
9: make shopping more rewarding get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
5: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: നിങ്ങൾ പാട്ട് പറയൂ, ഞങ്ങൾ പ്ലേ ചെയ്യാം.
13: ഞാൻ ഒരു പാട്ട് പാടാം.
12: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
14: എല്ലാവർക്കും വണക്കം. നാ വിജയ് സേതുപതി.
15: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
14: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടെ.

0: सुनो 91.7 FM Qatar's favorite radio station. Bookmark with RJ Nanda.
1: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലിലൂടെയാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. ഗ്രഹാതുരതയും കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ഊഷ്മളതയും അതുപോലെ തന്നെ നഷ്ടപ്പെടലുകൾ, പൈതൃകം, സംസ്കാരം എന്നിങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിന്റെ ഒരു വലിയ തിരക്കുകൾക്കിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ എല്ലാം മനസ്സിൽ വളരെയധികം ആഴത്തിൽ താഴ്ന്നിറങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മറന്നു കളഞ്ഞ, പക്ഷേ നമ്മളെ മറന്നു കളയാത്ത കുറച്ച് ബന്ധങ്ങളുടെ വേരുകളുണ്ട്. മരങ്ങളെ പോലെ തന്നെ മനുഷ്യന്റെയും വേരുകള് താൻ ജനിച്ചു വളർന്ന മണ്ണിലാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം എഴുത്താണ് മലയാറ്റൂരിന്റെ ഈ ഒരു നോവൽ. ഈ ഒരു നോവൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യ പേജുകളൊക്കെ ഒന്ന് നോക്കുന്ന സമയത്ത്, ചെറുതായിട്ടൊരു ടെൻഷൻ ഏതൊരു സാധാരണ വായനക്കാരൻ്റെയും മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ, ഇതിന്റെ ടേസ്റ്റിന് പറ്റിയ പുസ്തകമാണോ എന്നൊക്കെ ഒരു സംശയം നമ്മൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. കാരണം ഈ ഒരു നോവലിൽ നോവലിസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഒരല്പം വ്യത്യസ്തമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു നോവലിലെ കഥാപാത്ര സൃഷ്ടിക്കെല്ലാം ഈ ഒരു ഭാഷ അനിവാര്യമാണെന്ന് ആ വായനയിലുടനീളം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. വായനയുടെ ആ ഒഴുക്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വേരുകൾ എന്ന് പറയുന്ന നോവൽ ഒരിക്കലും രഘു എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം എഴുതിയിരിക്കുന്ന ഒരു കാര്യമല്ല. വായിച്ചു പോകെ ആ നോവൽ സംസാരിക്കുന്നത് നമ്മളെ കുറിച്ചാണെന്നും, അല്ലെങ്കിൽ നമ്മളോടുമുള്ള ചില തുറന്ന പറച്ചിലാണെന്നൊക്കെ വായനക്കാരന് മനസ്സിലാവുന്നിടത്താണ് മലയാറ്റൂരിന്റെ വിജയം ഇരിക്കുന്നത്. നോവലിന്റെ അവസാന പേജും വായിച്ച് മടക്കി വെക്കുന്ന ഏതൊരു വായനക്കാരനും അവസാനമുണ്ടാവുന്ന ഒരു ഇമോഷനുണ്ട്. സ്വന്തം നാടും സ്വന്തം വ്യക്തിത്വവും സ്വന്തം മൂല്യങ്ങളും തനിക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, തന്റെ ഓർമ്മകൾ തനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്നൊക്കെ തിരിച്ചറിവ് നൽകുന്ന, അല്ലെങ്കിൽ തിരിച്ചറിവ് സമ്മാനിക്കുന്ന ഒരു നിമിഷമാണിത്. എന്തായാലും അത്തരത്തിലുള്ള കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും ഒക്കെ ഓടി വരാം. ഇപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത് ഓടിയെത്തിയിരിക്കുന്നത് കുറച്ച് പാട്ടുകളാണ്. പാട്ടൊക്കെ കേട്ട് കൂട്ടൊക്കെ കൂടി ഇതാ ബുക്ക്മാർക്കിന്റെ യാത്ര തുടരുകയാണ്. നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Bookmark.
0: Bookmark.
2: With RJ Nanda.
3: ബുക്ക്മാർക്കിൽ നിന്ന് മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് പതിവ് പോലെ തന്നെ നന്ദയാണ്. ഇനി നമുക്ക് വേരുകൾ എന്ന നോവലിനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഒരു നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേരാണ്, ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ, രഘു. രഘു തന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും നേരിടുന്ന സംഘർഷങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ അതിന്റെ ആഖ്യാനത്തിലൂടെയാണ് ഈ ഒരു നോവൽ മുൻപോട്ട് പോകുന്നത്. ഒരു തമിഴ് കുടുംബത്തിലെ വളരെയധികം ദരിദ്രപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ജനിച്ചു വളർന്ന് IAS പദവിയിലെത്തി നഗരത്തിലെ തിരക്കുകളിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരാളാണ് രഘു. അങ്ങനെ രഘു കുറേ നാളുകൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുകയാണ്. കുടുംബ സ്വത്തായി കിട്ടിയിട്ടുള്ള വീടും പറമ്പും വിറ്റ് പട്ടണത്തിലൊരു വലിയ ബംഗ്ലാവ് പണിയാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ഭാര്യയുടെ നിർബന്ധം മൂലം രഘു ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ നാട്ടിലെത്തുന്ന രഘുവിനെ പഴയ ഓർമ്മകളൊക്കെ വേട്ടയാടുകയാണ്. രഘുവിന്റെ മുതുമുത്തച്ഛനായിട്ടുള്ള ഗണപതി പാട്ടായുടെ കുടുംബ വീട് കിട്ടുന്നിടത്താണ് നോവലിന്റെ കഥ തുടങ്ങുന്നത്. അവിടെ മുതൽ നാട്ടിലെത്തി നിൽക്കുന്ന ആ നിമിഷം വരെ രഘു കടന്നു പോയിട്ടുള്ള ജീവിത വഴികളിലേക്ക് നമ്മൾ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മനോഹരമായിട്ടുള്ള അവതരണ ശൈലിയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ ഈ ഒരു നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒടുവിൽ തന്റെ വീടും പറമ്പും വിൽക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് രഘു എത്തുന്നുണ്ട്. തന്റെ നാട്ടിൽ തന്നെ വീട് വെക്കാനും അവിടെ കൃഷിയൊക്കെ ചെയ്ത് മുൻപോട്ട് പോവാനും അയാള് തീരുമാനിക്കുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം വേരുകൾ തിരിച്ചറിയാൻ കഴിയാത്ത നമ്മളിൽ പലർക്കും അതിന്റെ മൂല്യമൊക്കെ മനസ്സിലാക്കിപ്പിച്ചു തരുന്ന ഒരു മനോഹരമായ രചന അതാണ് മലയാറ്റൂരിന്റെ വേരുകൾ.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: മോഹൻലാൽ,
1: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റ വീട്ടിൽ കാട് കയറി.
0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോട് കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഇനി ഞാൻ പറയും, കേൾക്കാം.

0: Radio Sino 91.7 FM.
1: Qatar's favorite radio station.
0: கேட்டு கூட்டுக்கூடாம்.
2: Radio Sino.
3: Bookmark.
1: Bookmark.
3: With RJ Nanda.
4: വേരുകൾ മനുഷ്യനും മരത്തിനും മണ്ണിലാണ് എന്ന് പറഞ്ഞു തന്ന ഒരു നോവൽ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലിലൂടെയാണിത് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഈ ഒരു നോവല് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി മലയാറ്റൂർ സ്വീകരിച്ചിരിക്കുന്ന കുറച്ചധികം എഴുത്ത് ശൈലിയുണ്ട്. അതിൽ ആദ്യത്തേത് വർത്തമാനകാലവും അതുപോലെ തന്നെ ഭൂതകാലവും രണ്ടും കൂടി ഇടകലർന്ന് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലൊരു സംസാര ശൈലിയാണ്. ഇനി രണ്ടാമത്തേത് തമിഴ് കലർന്ന മലയാള സംഭാഷണങ്ങളുമാണ്. എന്തായാലും രഘുവിന്റെ ഓർമ്മകളിലൂടെയും ആത്മസംഘർഷങ്ങളിലൂടെയൊക്കെ ഒരു ആത്മകഥാ ശൈലിയിലൂടെ മുമ്പോട്ട് പോകുന്ന ഈ ഒരു നോവൽ വായനക്കാരെ ഒരു നൊസ്റ്റാൾജിയ എലമെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം പറയാനില്ല. നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ സഹോദരിമാരായിട്ടുള്ള അമ്മുലുവിനെയും അതുപോലെ തന്നെ ലക്ഷ്മിയൊക്കെ പരിചയപ്പെടുമ്പം നമ്മുടെ തന്നെ ചുറ്റുപാടുകളിലുള്ള അല്ലെങ്കിൽ നമുക്കറിയുന്ന വീട്ടിലെ നമ്മൾ കണ്ടുമറന്ന ചില കഥാപാത്രങ്ങളായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അവരുടെ ജീവിതമൊക്കെ കുറച്ചുകൂടി നമുക്ക് ഫെമിലിയർ ആയിട്ട് കുറച്ചുകൂടി പരിചിതമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ നമ്മുടെ രഘു കുറെ കാലം കഴിഞ്ഞ് നാട്ടിലെത്തുന്ന സമയത്ത് കുറച്ച് പരാതികളായിട്ട് കുറച്ച് പരിഭവങ്ങളും കുറച്ച് കുശുമ്പൊക്കെ എണ്ണി പറയുന്ന സഹോദരിമാരുടെ രൂപത്തിലാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും നമ്മുടെ മുൻപിലേക്ക് എത്തുക. അങ്ങനെ ഈ സഹോദരിമാരെ കാണുമ്പം നമ്മൾ വായനക്കാർക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഗ്രാമീണതയുടെ ഒരു നിഷ്കളങ്കതയും നൈർമല്യവും ഒക്കെ തന്നെയാണ്. എന്തായാലും വായന തുടർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ സഹോദരന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സഹോദരിമാരെയും കുടുംബത്തിന് വേണ്ടി പിന്നീട് സ്വയം മാറി ചിന്തിക്കുന്ന നായകനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അങ്ങനെ അവരെ കണ്ടുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Kettu kettu kootu kooda.
1: Bookmark.
2: Bookmark.
1: With RJ Nanda.
3: ഓരോ നോവലും ഓരോ വായനക്കാരനോടും ഓരോ തരത്തിലാണ് സംസാരിക്കുക. ഒരു വായനക്കാരന് ശരിയായിട്ട് തോന്നുന്ന കാര്യം മറ്റൊരു വായനക്കാരന് തെറ്റായും തോന്നാം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. മലയാറ്റൂരിന്റെ പേരുകൾ എന്ന് പറയുന്ന ഒരു നോവല് വായിച്ചിരിക്കുന്ന 90% ആളുകളും യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. രഘു എങ്ങാനും ആ വീടും പറമ്പും വിറ്റിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ ഇഷ്ടപ്രകാരം കുറച്ചുകൂടി ആർഭാടകരമായിട്ടുള്ളൊരു ജീവിതമാണ് ചൂസ് ചെയ്തിരുന്നത് എങ്കിൽ, ഒരിക്കലും വായനക്കാർ രഘുവിന്റെ പക്ഷത്ത് നിൽക്കില്ലായിരുന്നു എന്നുള്ളത്. പലപ്പോഴും സ്വന്തം വേരുകൾ പറിച്ചെറിഞ്ഞ് നാടും നന്മകളും ഒക്കെ വിട്ട് മറ്റാഗ്രഹങ്ങൾക്ക് പിറകെ ഓടുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ വേരുകൾ നമ്മുടെ കൂടെ കഥയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ ഒരു നോവലിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഒരുപക്ഷെ നോവലിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള രഘുവിനോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു നോവലില്. അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതയ്ക്ക് മലയാളത്തിൽ അങ്ങനെ അധികം സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത, ക്ലബുകളിലും മറ്റും പോയി ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരു ഹൈ സൊസൈറ്റി മോഡേൺ അമ്മയാണ് ഗീത. സിറ്റിയിലെ ഗീതയുടെ പ്ലാൻ അനുസരിച്ച് വീട് പണിയുമ്പോൾ അതിന് 4,500 square feet എങ്കിലും വേണം എന്നുള്ളതാണ് ആളുടെ ആഗ്രഹം. പക്ഷേ രഘു പറയുന്നുണ്ട് അദ്ദേഹത്തിന് 2,500 square feetിന്റെ പ്ലാൻ മതി എന്നുള്ളത്. അങ്ങനെ അവർ തമ്മിൽ വാക്കുതർക്കമൊക്കെ തുടരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഒടുവിൽ ഗീതയുടെ ആഗ്രഹപ്രകാരം നാട്ടിലെ വീടും പുരയിടവും വിറ്റിട്ട് ഒരു വീട് വെക്കാനാണ് രഘു തീരുമാനിക്കുന്നത്. അങ്ങനെ വീട് വിൽക്കാനുള്ള നാട്ടിലേക്കുള്ള യാത്രയിലാണ് രഘു സ്വന്തം വേരുകൾ എവിടെയാണെന്നുള്ളത് തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിലേക്ക് രഘുവിനെത്താൻ തന്റെ നാടും വീടും ആവശ്യമായിട്ട് വന്നു. നമുക്ക് മലയാറ്റൂരിന്റെ വേരുകൾ എന്ന് പറയുന്ന നോവലും ബുക്ക്മാർക്കാണ്. നന്ദയാണ് കൂടെയുള്ളത്.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station.
1: Action.
2: Mona Dinesha, Adi Mohamana, Adi Moham.
1: Horror. Tanikki Pogan, Anuadilla. Or drama.
3: Ente Kudumbam. Ente Swargaraj.
1: Ishta genre edanengilum. Ivide. Ticket ready. Radio Suno Cinematic Universe. Matinee Mashup. Nyayar Mudal Vyadam Vare. Uchakki 2 Mani Mudal.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station. Bookmark.
1: Bookmark.
0: With RJ Nanda.
2: ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ട ചില കാര്യങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് കാലം കഴിയേണ്ടി വരും. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഒരു തരത്തിൽ ചിന്തിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു വാചകം സ്യൂട്ടബിൾ ആവും എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമുക്ക് നഷ്ടമാവുന്ന കാര്യം എന്താണെന്നും അതെങ്ങനെയാണ് നമ്മൾ വിട്ടുപോയതെന്നും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി ഒരുപാട് കാലം എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു സമയത്താണ് നമ്മൾ ആക്ച്വലി എല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നത്. ഈ ഒരു നോവലിൽ ഇതേ വിഷയം ഒരു പരസ്യവാചകത്തെ ആസ്പദമാക്കി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു കാര്യം നമ്മുടെ ലൈഫിലുണ്ട്, നമ്മുടെ അനുഭവങ്ങൾ. ഓർമ്മകളായേക്കാവുന്ന നമ്മുടെ അനുഭവങ്ങളാണ് ശരിക്കും എത്ര വില കൊടുത്താലും എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തവ. ഈ നല്ല ഓർമ്മകൾ എങ്ങനെ ഉണ്ടാവുന്നത് എന്ന് ഏതൊരു പ്രവാസിയോടും ചോദിച്ചാൽ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരും. പെട്ടെന്ന് അവർ നാടിനെ ഓർക്കും, നാട്ടുവഴിയെ ഓർക്കും, നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും ഒക്കെ ഓർക്കും. ആ ഇടത്തേക്ക് തിരികെ ചെല്ലാനുള്ള അയാളുടെ ആജീവനാന്ത പരിശ്രമമാണ് ഒരു പ്രവാസ കാലയളവ് മുഴുവൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വായിക്കും തോറും ഇത് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആവുക, ഒരുപക്ഷെ അത് നമ്മൾ പ്രവാസികൾക്കായിരിക്കും എന്നാണ് എന്റെ ഏറെക്കുറെയുള്ളൊരു അനുമാനം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.
1: റേഡിയോ സുനോ 91.7 FM.
0: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
4: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
3: മോർണിംഗ് സവാരി.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
10: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
11: Just feel like you're
12: home. ningal paattu parayu, ഞങ്ങൾ പ്ലേ ചെയ്യാം.
13: ഞാൻ ഒരു പാട്ട് പാടാം.
12: ഈ മ്യൂസിക് ഡേയിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റ് റേഡിയോ സുനോയിൽ. നിങ്ങളുടെ ഇഷ്ടപ്പാട്ടുകൾ വാട്സ്ആപ്പ് ചെയ്യൂ 5000000917 ലേക്ക്. ആസ്വദിക്കാം ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ്. ലിസ്ണേഴ്സ് പ്ലേലിസ്റ്റ് വേൾഡ് മ്യൂസിക് ഡേയിൽ.
14: ഹായ്, ദിസ് ഈസ് അരുൺ വിജയ്.
15: അതാർ അതാർ അതാർ അതാർ.
14: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station. Bookmark.
1: Bookmark.
0: With RJ Nanda.
2: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയമാണ് വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. മലയാറ്റൂരിന്റെ ആത്മകഥാംശമുള്ള നോവൽ വേരുകളിലൂടെയാണ് നമ്മളിത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 1966 ഈ ഒരു നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. അന്നേ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കൃതികളിലൊന്നായിട്ട് വേരുകൾ വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് 1967 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് ഈ രചന അർഹമാവുകയും ചെയ്തു. എന്തായാലും മലയാള സാഹിത്യ രംഗത്ത് സ്വന്തം വേരുകളുടെ പ്രാധാന്യം അത്രമേൽ വിളിച്ചോതുന്ന ഒരു രചന അതാണ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന് പറയുന്ന കൃതി. എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടിയാൽ വായിക്കാൻ മറക്കണ്ട എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ബുക്ക്മാർക്കിൽ നിന്നും ഞാൻ അങ്ങോട്ട് ബൈ പറഞ്ഞു പോവാണ്. ബുക്ക്മാർക്കിന്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ മനോഹരമായ ഒരുപാട് നല്ല കഥാവിശേഷങ്ങളൊക്കെ തന്നെ ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് നന്ദയാണ്. കീപ് ലിസണിംഗ് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

रेडियो सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।